പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ കഹ്ഫ് 71 മുതൽ അവസാന വചനം വരെയും സൂറത്തുൽ മറിയം, സൂറ ത്വാഹ, സൂറ അംബിയ 1 മുതൽ 41 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറ അൻആമിലെ 29 മുതൽ 35 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരി ഷെയ്ഖ് ഇദ്രീസ് അബ്കാർ.
1: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തു പോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടതെന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് 2026 ജൂലൈ 23, ഹിജ്റ വർഷം 1448, സഫർ 8. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് പ്രോഗ്രാമുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ വേദം പഠിക്കുകയും പാരായണം ചെയ്യുകയും മനനം ചെയ്യുകയും അതിൻ്റെ ആശയ അർത്ഥ തലങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് ഓരോ വിശ്വാസിയും പുണ്യകർമ്മമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ജീവിതത്തിൻ്റെ കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം വിശുദ്ധ ഖുർആനുമായി ബന്ധം ചേർക്കുന്നത് വിശ്വാസിയുടെ അനർഹമായ അവസരങ്ങളാണ്. അള്ളാഹുവിൻ്റെ തോഫീക്കുണ്ടെങ്കിൽ മാത്രം ലഭിക്കുന്ന ഇത്തരം അവസരങ്ങൾ ലഭിക്കാൻ നാം പാടുപെടണം, പണിയെടുക്കണം. തീർച്ചയായും വിശുദ്ധ ഖുർആനോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും നഷ്ടമാവുകയില്ല. ആ സമയം നന്മകളുടെ കൂട്ടത്തിൽ തീർച്ചയായും അത് രേഖപ്പെടുത്തും. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഓരോ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകളിലേക്ക് വീണ്ടും സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ ഖാരിഉകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഹാഖ, മഅരിജ്, നൂഹ്, ജിന്ന്, മുസമ്മിൽ, മുദ്ദസിർ, ഖിയാമ, ഇൻസാൻ, മുർസലാത്ത്, അന്നബ എന്നീ സൂറത്തുകളുടെ പാരായണമാണ് നാം കേൾക്കുന്നത്. ഖാരിഉ വദീഉ അൽ യമാനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത കാര്യ വദീ അലി യമാനി പാരായണം ചെയ്ത സൂറത്തുൽ ഹാഖ, മഅരിജ്, നൂഹ്, ജിൻ, മുസമ്മിൽ, മുദ്ദസിർ, ഖിയാമ, ഇൻസാൻ, മുർസലാത്ത്, അന്നബ എന്നീ സൂറത്തുകളുടെ പാരായണമാണ് നാം കേട്ടത്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി.
1: Peace Radio.

വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗ പരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി.

പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.

ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ, വചനം 74.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ സൂറ നാസിയാത്ത് 1 മുതൽ 26 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി സൂറത്തു നാസിയാത്ത് ആണ്, 46 ആയത്തുകളുണ്ട്. അതുകൊണ്ട് നമുക്കത് പകുതിയും പകുതിയാക്കാം ഏകദേശം. അല്ലെ, അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ നോക്കാം. വന്നാസിയാത്തി ഓർക്ക വന്നാശിത്തോത്തി നഷ്ത ഫസാബിഹാത്തി സബഹ ഫസാബിഖാത്തി സബഖ തത്ബഅഹുറാദി ഖുലൂബുൻ യൗമ ഇദിം വ രണ്ട് ഇദഗാം ബിഗുന്ന ഖുലൂബുൻ യൗമ ഇദിം വാജിഫ അബ്സാറുഹ ഖാശിഅ. പിന്നെ പറയലേ ഹ എന്നുള്ള ശബ്ദം വരണം, ഖാശിഅ. ഒരുപാടായത്തുണ്ട് അങ്ങനെ, അപ്പം ശ്രദ്ധിക്കുക. ഇന്നാല മർദൂദൂന ഫിൽ ഹാഫിറ ഇദ കുന്ന ഇളാമൻ നഖിറ തൻവീൻ ഇദ്ഗാം ബി ഗുന്ന ഇളാമൻ നഖിറ تلك إذا كرة خاسرة فإنما هي زجرة وزجرة واحدة فإذا هم ب ورشماني تشعودا قلنا تورغولي بنا إذ ناداه ربه بالواد المقدس طوى اذهب إلى فرعون فرعون رعلا فر ഇന്നഹു തഗ ഫഖുൽ ഹല്ലക ഹല്ലക. രണ്ട് ലാമ ഒന്നിച്ച് വന്നു, അപ്പോൾ അത് ഒന്നിനെ മറ്റിലേക്ക് ഇതുകം ചെയ്യാം, എന്നിട്ട് ഇരട്ടിപ്പിക്കുക. ഇലാ തസക്ക നൂൻസാക്കിന് ശേഷം ത ഇഖ്ഫാ ഫറാഹുൽ ആയത്തുൽ കുബ്ര ഫകദബ വഅസ സുമ അദ്ബറ യസഅ ഫഹശറ ഫനാദ ഫഖാല അന റബ്ബുകുംൽ അഅല ഫഖദഹു അല്ലാഹു നകാല ആഖിറതി വൽ ഊല ഇന്ന ഫി ദാലിക ലഇബറത ലിമൻ. തൻവീൻ ശേഷം ലാമ ഇദ്ഗാം ബി ഇലാഗുന്ന ഇബ്റത ലി. പിന്നെ മൻ യഖ്ഷ നുൻസാക്കിന് ശേഷം യാ ഇദ്ഗാം ബി ഗുന്ന. അത്രയും നമുക്ക് ഓതാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ഇതങ്ക നല്ലോ മണിക്കണം, പിന്നെ കറത്തുൻ ഖാസിറ ഒട്ടും ഉന്നത്ത് വേണ്ട. അപ്പോൾ ഒരു സ്ഥലത്ത് നന്നായിട്ട് ഉന്നത്ത് വേണം, തൊട്ടടുത്ത സ്ഥലത്ത് ഉന്നത്ത് വേണ്ട. ഒന്നുകൂടി ഓതാം.

അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹൽ അത്താക്ക് പറയുമ്പോഴേ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഹൽ അൽ അ രണ്ടും വേറെ തന്നെ ഇൽഹാറിടെ പോലെ ഉച്ചരിക്കണം. ഹല്ലത്താക്കാന്ന് പറയരുത്.

0: تخشى
1: وأهديك إلى ربك وتخشى
0: فتخشى نوري
1: وأهديك إلى ربك فتخشى.

0: يخشى
1: إن في ذلك العبرة لمن يخشى.
0: അവിടെ കണ്ടില്ലേ, ഇന്ന നൂനിഷ് നന്നായിട്ട് ഉന്നത്ത് വേണം, ശബ്ദമുള്ളതുകൊണ്ട്. പിന്നെ ല ഇബ്റത്തല്ലി, അവിടെ ഒട്ടും ഉന്നത്ത് വേണ്ട, കാരണം തെൻവിന് ശേഷം ലാമാണ്. ല ഇബ്റത്തല്ലി. പിന്നെ മൻ യഹ്ഷ, നൂനുസാക്കിനൊക്കെ ശേഷം യ ആണ്, അപ്പോൾ അവിടെ നന്നായി മണിക്കുകയും വേണം, ശ്രദ്ധിക്കണം.

0: ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നോക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണ്. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നമ്മൾ പഠിച്ചത് സൂറ നാസിയാത്ത് 1 മുതൽ 26 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധസഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ ആയത്തുകൾ വ്യത്യസ്ത കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരവും ഒപ്പം ഒരധ്യാപകനിൽ നിന്ന് പഠിക്കുന്ന അതേ സാഹചര്യം തീർക്കുകയും ചെയ്യുകയാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ. ഇപ്പോൾ സൂറത്തു ആലെ ഇമ്രാൻ്റെ 7 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ അത്തുനൈജി.

0: ربه.
1: ما شاء الله جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം സൂറത്തു ആലി ഇമ്രാൻ 7 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ് ഇവിടെ നാം ശ്രദ്ധിച്ചത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
2: ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: أعوذ بالله من الشيطان الرجيم.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അഹ്മാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുല്ലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറത്തുൽ അഅ്ല 1 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
3: അധ്യായം 87 സൂറത്തുൽ അഅ്ല അത്യുന്നതൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
1: വചനം 1.
3: സബ്ബിഹ്, തസ്ബീഹ് ചെയ്യുക, സ്തോത്ര കീർത്തനം ചെയ്യുക, പ്രകീർത്തനം ചെയ്യുക. ഇസ്മ റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ നാമം. അൽ അഅ്ല, അത്യുന്നതനായ, ഏറ്റവും മേലായ.
4: സബ്ബിഹ് ഇസ്മ റബ്ബിക അൽ അഅ്ല,
3: നിന്റെ അത്യുന്നതനായ രക്ഷിതാവിന്റെ നാമത്തെ നീ സ്തോത്ര കീർത്തനം ചെയ്യുക.
1: വചനം 2.
3: അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവൻ. ഫസവ്വ, എന്നിട്ടു ശരിപ്പെടുത്തിയ.
4: അല്ലദീ ഖലഖ ഫസവ്വ,
3: അതായത് സൃഷ്ടിച്ച് ശരിപ്പെടുത്തിയവൻ.
1: വചനം 3.
3: വല്ലദീ ഖദ്ദറ, നിർണയിച്ചവനും വ്യവസ്ഥ ചെയ്തവനും. ഫഹദ, എന്നിട്ട് മാർഗദർശനം ചെയ്ത, വഴികാട്ടിയ.
4: വല്ലദീ ഖദ്ദറ ഫഹദ,
3: വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകിയവനും.
1: വചനം 4.
3: വല്ലദീ അഖ്റജ, പുറപ്പെടുവിച്ചവനും ഉൽപ്പാദിപ്പിച്ചവനും. അൽ മർആ, മേച്ചിൽ സ്ഥാനം, സസ്യലതാദികളെ.
4: വല്ലദീ അഖ്റജൽ മർആ,
3: മേച്ചിൽ സ്ഥാനം അഥവാ സസ്യലതാദികൾ ഉൽപ്പാദിപ്പിച്ചവനും.
1: വചനം 5.
3: ഫജഅലഹു, എന്നിട്ടു അതിനെ ആക്കി. ഗുസാഅൻ, ചവറ്, ഉണക്കൽ. അഹ്വാ, ഇരുണ്ടത്, ചാമ്പൽ വർണ്ണമായത്.
4: ഫജഅലഹു ഗുസാഅൻ അഹ്വാ,
3: എന്നിട്ട് അതിനെ അവൻ ഇരുണ്ട ചാമ്പൽ വർണ്ണമുള്ളതായ ചവറാക്കി തീർക്കുകയും ചെയ്തു. അഥവാ അങ്ങനെയുള്ളവന്റെ നാമം.
1: 2, 3 വചനങ്ങളിലെ ആശയത്തെക്കുറിച്ച് സൂറത്തുൽ ഇൻഫിത്താർ 7-8, സൂറത്തുൽ ആബസ 19-20, സൂറത്തു ത്വാഹ 50 മുതലായ സ്ഥലങ്ങളിൽ വിവരിച്ചത് ഓർക്കുക. ഓരോ വസ്തുവിനും അതതിന്റെ രൂപം, പ്രകൃതി, ആകൃതി, സ്വഭാവം ആദിയായ കാര്യങ്ങൾ വ്യവസ്ഥപ്പെടുത്തി സൃഷ്ടിച്ചുണ്ടാക്കുകയും അതതിനാവശ്യവും അനുയോജ്യവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും കന്നുകാലികൾ മുതലായ ജന്തുജീവികൾക്കെല്ലാം മേഞ്ഞു തിന്നുവാൻ ഉതകുന്ന സസ്യാദികളെ ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് അവ പച്ചവർണ്ണമായിരുന്നതിനു ശേഷം അവയെ ഉണങ്ങി ചാമ്പൽ വർണ്ണത്തിലും കരിമ്പിൻ വർണ്ണത്തിലുമുള്ള ചണ്ടിയും ചവറുമാക്കി തീർക്കുകയും ചെയ്യുന്നവൻ ആരോ അവൻ്റെ, അതേ അത്യുന്നതനായ ആ ഏക രക്ഷിതാവിൻ്റെ നാമം പ്രകീർത്തനം ചെയ്യുവാനും അവനെ വാഴ്ത്തുവാനും അള്ളാഹു കൽപ്പിക്കുന്നു. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം, നിന്റെ മഹാനായ റബ്ബിൻ്റെ നാമത്തെ സ്തോത്രകീർത്തനം ചെയ്യുക എന്ന് സൂറത്തുൽ വാഖിയയിൽ അവതരിച്ചപ്പോൾ അതു നിങ്ങൾ നിങ്ങളുടെ റുക്കുഇൽ ആക്കിക്കൊള്ളുവീൻ എന്നും സബ്ബിഹ് റബ്ബിക്കൽ അഅ്ല, നിന്റെ അത്യുന്നതനായ റബ്ബിൻ്റെ നാമത്തെ സ്തോത്രകീർത്തനം ചെയ്യുക എന്ന് ഈ സൂറത്തിൽ അവതരിച്ചപ്പോൾ അതു നിങ്ങളുടെ സുജൂദിൽ ആക്കിക്കൊള്ളുക എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഉഖ്ബത്തു ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം വന്നിരിക്കുന്നു. ഇതനുസരിച്ചാണ് നമസ്കാരത്തിൽ റുക്കുഇൽ സുബ്ഹാന റബ്ബിയൽ അലീം, എൻ്റെ മഹാനായ റബ്ബിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു എന്നും സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്ല, അത്യുന്നതനായ റബ്ബിന് സ്തോത്രകീർത്തനം ചെയ്യുന്നു എന്നും നാം ചൊല്ലിവരുന്നത്. വചനം 6.
3: സനുഖരിഉക നിനക്കു നാം ഓതിത്തരാം, നിന്നെ ഓതിക്കാം. ഫല തൻസ അതിനാൽ നീ മറക്കുകയില്ല, അപ്പോൾ നീ മറക്കുകയില്ല.
4: സനുഖരിഉക ഫല തൻസ
3: നിനക്കു നാം ഓതിത്തരാം, അതിനാൽ നീ മറന്നു പോകുന്നതല്ല.
1: വചനം 7
3: ഇല്ല ഒഴികെ. മാഷാ അല്ലാഹു അല്ലാഹു ഉദ്ദേശിച്ചത്. ഇന്നഹു യഅലമു നിശ്ചയമായും അവൻ അറിയും. അൽ ജഹ്റ പരസ്യം ഉറക്കെയുള്ളത്. വമ യാതൊന്നും. യഖ്ഫ അവ്യക്തമാകുന്ന മറഞ്ഞു പോകുന്നു.

0: അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ. നിശ്ചയമായും അവൻ പരസ്യവും അവ്യക്തമായിരിക്കുന്നതും അറിയുന്നു.
1: വചനം 8.
0: വനുയസ്സിറുക, നിനക്ക് നാം എളുപ്പമാക്കുകയും ചെയ്യും, സൗകര്യപ്പെടുത്തുകയും ചെയ്യും. ലിൽ യുസ്ര, കൂടുതൽ എളുപ്പമായതിലേക്ക്, ഏറ്റവും സുഗമമായതിലേക്ക്.
1: വനുയസ്സിറുക ലിൽ യുസ്ര,
0: കൂടുതൽ സുഗമമായതിലേക്ക് നിനക്ക് നാം സൗകര്യപ്പെടുത്തി തരുന്നതുമാണ്.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കുന്ന വഹിയുകളൊന്നും തന്നെ, അത് ഖുർആനാകട്ടെ അല്ലാത്തതാകട്ടെ, മറന്നു പോകാതിരിക്കത്തക്കവണ്ണം മലക്കു മുഖേന അള്ളാഹു തിരുമേനിക്ക് ഓതിക്കൊടുത്ത് മനസ്സിൽ ഉറപ്പിച്ചു കൊടുക്കുമെന്നും, പിന്നേക്ക് ഓർമ്മ വച്ചിരിക്കേണ്ടുന്ന ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ വല്ലതും അതിൽ ഉണ്ടെങ്കിൽ ആ ഭാഗം അള്ളാഹു മറപ്പിച്ചുകൂടായില്ലെന്നും, അതുനിമിത്തം ദോഷമൊന്നും സംഭവിക്കാനില്ലെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുന്നു. അള്ളാഹു എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്നവനാണ്. അതിനാൽ ഒരു കാര്യവും അവൻ്റെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകുന്നതല്ല എന്ന് സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു. റമദാൻ മാസത്തിൽ എല്ലാ രാത്രിയും ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കലും ഖുർആൻ പാഠം നോക്കലും പതിവായിരുന്നുവെന്നത് ഇവിടെ പ്രസ്താവ്യമാണ്. മതസംബന്ധമായും പ്രബോധന സംബന്ധമായും കൂടുതൽ എളുപ്പവും സുഗമവുമായ മാർഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തുറന്നു കിട്ടുവാനുള്ള സൗകര്യം ഉണ്ടാക്കിക്കൊടുക്കുമെന്നുകൂടി ഇതോടൊപ്പം അള്ളാഹു വാഗ്ദാനം നൽകുന്നു.
1: വചനം 9.
0: ഫദക്കിർ, ആകയാൽ നീ ഉപദേശിക്കുക, ഓർമ്മിപ്പിക്കുക. ഇന്നഫഅതി, ഉപകാരപ്പെട്ടെങ്കിൽ, ഫലം ചെയ്യുമെങ്കിൽ. അദ്-ദിക്റ, ഉപദേശം, സ്മരണ.
1: ഫദക്കിർ ഇന്നഫഅതി ദിക്റ,
0: ആകയാൽ നീ ഉപദേശിച്ചു കൊള്ളുക, ഉപദേശം ഫലപ്പെടുന്നുവെങ്കിൽ.
1: വചനം 10.
0: സയദ്ദക്കറു, ഉപദേശം സ്വീകരിച്ചു കൊള്ളും. മൈ യഖ്ഷ, ഭയപ്പെടുന്നവൻ.
1: സയദ്ദക്കറു മൈ യഖ്ഷ,
0: അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ഉപദേശം സ്വീകരിച്ചു കൊള്ളുന്നതാണ്.
2: ഉപദേശം ഫലപ്പെട്ടേക്കുമെന്ന് തോന്നുന്നിടത്ത് ഉപദേശം നൽകണമെന്നും, ഫലപ്പെടുന്നതല്ലെന്ന് കാണുന്നിടത്ത് അത് വേണ്ടതില്ലെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. മത്സരബുദ്ധിയും ദുർവാശിയും ഉള്ളവരെയും എന്തുതന്നെ കേട്ടാലും തങ്ങൾ സ്വീകരിച്ചു വരുന്നതിന് വ്യത്യസ്തമായി മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കുവാൻ തയ്യാറില്ലാത്തവരെയും ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇബ്നു കസീർ റഹിമഹുല്ല ഉണർത്തിയതുപോലെ, ജനങ്ങൾക്ക് ഉപദേശം നൽകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു മര്യാദയാണിത്. അതെ, ആശയ്ക്ക് വഴി കാണുന്നിടത്ത് ഉപദേശം ചെയ്യുക, അല്ലാത്തിടത്ത് അതിന് മുതിരാതിരിക്കുക. അലി റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെടുന്നു. ജനങ്ങളോട് അവർക്ക് മനസ്സിലാകുന്നതിനെക്കുറിച്ച് വർത്തമാനം പറയുക. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വ്യാജമാക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അഥവാ ജനങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തത് പറഞ്ഞുകൊടുത്താൽ അത് സത്യനിഷേധത്തിനും കുഴപ്പത്തിനും കാരണമാകുകയാണുണ്ടാവുക എന്ന് സാരം. സതുപദേശം ഫലപ്പെടുന്നത് ആർക്കായിരിക്കുമെന്നും അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു. അള്ളാഹുവിനെക്കുറിച്ചും തൻ്റെ ഭാവി എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചും ഭയപ്പാടുള്ളവർക്ക് മാത്രമേ അത് ഉപയോഗപ്പെടുകയുള്ളൂ. ഈ രണ്ടു തുറയിലും ചിന്തിക്കാതെ ഹൃദയം മരവിച്ചവന് ഏത് ഉപദേശവും പ്രയോജനപ്പെടുന്നതല്ല. ഉപദേശം കേൾക്കാൻ തയ്യാറില്ലാത്തവൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് തുടർന്ന് ചൂണ്ടിക്കാട്ടുന്നു.
1: വചനം 11.
0: വയതജന്നബുഹ, അതിനെ വിട്ടകന്നു നിൽക്കും. അൽ അഷ്ഖാ, ഏറ്റവും ഭാഗ്യം കെട്ടവൻ.
1: വയതജന്നബുഹൽ അഷ്ഖാ,
0: ഏറ്റവും ഭാഗ്യം കെട്ടവൻ അതിനെ അഥവാ ഉപദേശത്തെ വിട്ടകന്നു പോകുന്നതാണ്.
1: വചനം 12.
0: അല്ലദി യസ്ല, അതായത് കടന്നു കരിയുന്നവൻ. അന്നാറുൽ കുബ്ര, ഏറ്റവും വലിയ അഗ്നിയിൽ, വമ്പിച്ച അഗ്നിയിൽ.
1: അല്ലദി യസ്ല അന്നാറുൽ കുബ്ര,
0: അതെ, ഏറ്റവും വലിയ അഗ്നിയിൽ കടന്നെരിയുന്നവൻ.
1: വചനം 13.
0: തുമ്മലാ യമൂതു, പിന്നെ അവൻ മരണപ്പെടുകയില്ല. ഫീഹ, അതിൽ. വലാ യഹ്യ, ജീവിക്കയുമില്ല.
1: തുമ്മലാ യമൂതു ഫീഹ വലാ യഹ്യ,
0: പിന്നീട് അതിൽ വെച്ച് അവൻ മരണമടയുകയില്ല, ജീവിക്കുകയുമില്ല.
2: സ്വന്തം രക്ഷയ്ക്കും ശാശ്വത വിജയത്തിനും ആവശ്യമായതും യാതൊരു പ്രതിഫലവും കൂടാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഉപദേശങ്ങൾ കൽപ്പിച്ചു കൂട്ടി തിരസ്കരിക്കുകയും അങ്ങനെ അഗ്നികളിൽ വെച്ച് ഏറ്റവും വമ്പിച്ച അഗ്നിക്ക് ഇരയാകേണ്ടി വരികയും ചെയ്തവനേക്കാൾ ഭാഗ്യം കെട്ടവൻ മറ്റാരുണ്ട്. ആ അഗ്നിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാഠിന്യം കൊണ്ടെങ്കിലും ഒരിക്കൽ അവന് മരണം സംഭവിക്കുമായിരുന്നുവെങ്കിൽ അതോടെ ശിക്ഷ അവസാനിക്കുമെന്ന് കരുതാമായിരുന്നു. പക്ഷേ അതിൽ മരണം സംഭവിക്കുന്നതേയല്ല. എന്നാൽ പിന്നെ അതിൽ അവൻ ജീവിച്ചിരിക്കുകയാണോ ചെയ്യുക? അതും പറഞ്ഞുകൂടാ.
3: കാരണം അല്പമെങ്കിലും ആശ്വാസമോ വിശ്രമമോ ലഭിക്കാതെ കാലാകാലം ഒഴിവില്ലാതെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടേയിരിക്കും.
2: അതെ, അവരിൽ മരണം വിധിക്കപ്പെടുകയില്ല. എന്നാൽ അവർക്ക് മരണപ്പെട്ടു പോകാമായിരുന്നു. അതിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ഒരു ലഘൂകരണം നൽകപ്പെടുന്നതുമല്ല. സൂറത്തുൽ ഫാത്തിർ 36. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.
1: വചനം 14.
0: ഖദ് അഫ്ലഹ, തീർച്ചയായും ഭാഗ്യം പ്രാപിച്ചു, വിജയിച്ചു. മൻ തസക്ക, പരിശുദ്ധമായവൻ, അഭിവൃദ്ധിയടഞ്ഞവൻ.
1: ഖദ് അഫ്ലഹ മൻ തസക്ക,
0: തീർച്ചയായും ആത്മപരിശുദ്ധി നേടിയവൻ ഭാഗ്യം പ്രാപിച്ചു.
1: വചനം 15.
0: വദക്കറ, ഓർക്കുകയും ചെയ്ത, സ്മരിക്കുകയും ചെയ്ത. ഇസ്മ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ നാമം. ഫസല്ല, എന്നിട്ടു നമസ്കരിക്കുകയും ചെയ്ത. തൻ്റെ രക്ഷിതാവിൻ്റെ നാമം സ്മരിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും ചെയ്തവൻ.
2: അവിശ്വാസവും കാപട്യവും കൂടാതെ ഹൃദയം സംശുദ്ധമാകുകയും അള്ളാഹുവിനെക്കുറിച്ച് ബോധവും വിചാരവും ഉണ്ടായിരിക്കുകയും ആ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുകയും വിശിഷ്യ നമസ്കാരകർമ്മം നിർവഹിക്കുകയും ചെയ്തവരാരോ അവരത്രേ ഭാഗ്യവാന്മാരും വിജയികളും. അല്ലാത്തവരോ ദുർഭാഗ്യവാന്മാരും പരാജിതരും. തസക്ക എന്ന വാക്കിന് അഭിവൃദ്ധിപ്പെട്ടു, വളർന്നു, പരിശുദ്ധമായി എന്നൊക്കെയാണ് വാക്കർത്ഥം. സത്യവിശ്വാസം, സൽസ്വഭാവം, പരലോകചിന്ത, സക്കാത്ത് തുടങ്ങിയ ദാനധർമ്മങ്ങൾ, ധ്യാനങ്ങൾ, ആരാധനാകർമ്മങ്ങൾ ആദ്യായവ മൂലം ഉളവായിത്തീരുന്ന ആന്തരികമായ ശുദ്ധിയും ആത്മീയാഭിവൃദ്ധിയുമാണ് ഉദ്ദേശ്യം.
1: വചനം 16.
0: ബൽ, പക്ഷേ, എങ്കിലും. തുഇതിറൂന, നിങ്ങൾ പ്രാധാന്യം നൽകുന്നു, തിരഞ്ഞെടുക്കുകയാണ്. അൽ ഹയാത്ത് ദുനിയ, ഐഹിക ജീവിതത്തിന്, ഇഹലോക ജീവിതത്തെ.
1: ബൽ തുഅ്സിറൂന അൽ ഹയാത്ത് ദുനിയ,
0: പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിനു പ്രാധാന്യം നൽകുന്നു.
1: വചനം 17.
0: വൽ ആഖിറത്തു, പരലോകമാകട്ടെ, ഖൈറുൻ, ഉത്തമമാണ്. വഅബ്ഖോ, ഏറ്റവും ശേഷിക്കുന്നതാണ്, ബാക്കിയാകുന്നതാണ്.
1: വൽആഖിറത്തു ഖൈറുൻ വഅബ്ഖോ,
0: പരലോകമാകട്ടെ ഏറ്റവും ഉത്തമവും കൂടുതൽ ശേഷിക്കുന്നതുമാണ്.
2: ഇതാണ് നിങ്ങൾക്ക് പിണഞ്ഞ ആപത്ത്. നിങ്ങളുടെ സകല നാശത്തിൻ്റെയും സാക്ഷാൽ ഹേതു നിങ്ങൾക്ക് കൂടുതൽ ഗുണകരവും ഏറ്റവും ശേഷിക്കുന്നതുമായ പരലോകത്തെ അവഗണിച്ചതും പകരം നശ്വരവും ക്ഷണികവുമായ ഐഹിക ജീവിതത്തെ സർവപ്രധാനമാക്കിയതുമാണ്.
1: വചനം 18.
0: ഇന്നഹാദാ, നിശ്ചയമായും ഇത്. ലഫിസ്സുഹുഫി, ഏടുകളിൽ തന്നെയുണ്ട്. അൽ ഊല, ആദ്യത്തെ. ഉറുവ,
1: ഇന്നഹാദാ ലഫിസ്സുഹുഫിൽ ഊല,
0: നിശ്ചയമായും ഇത് ആദ്യത്തെ ഏടുകളിൽ തന്നെയുണ്ട്.
1: വചനം 19.
0: സുഹുഫി ഇബ്രാഹിമ, അതായത് ഇബ്രാഹിമിന്റെ ഏടുകൾ. വ മൂസ, മൂസായുടെയും.
1: സുഹുഫി ഇബ്രാഹിമ വ മൂസ,
0: അതായത് ഇബ്രാഹിമിന്റെയും മൂസായുടെയും ഏടുകളിൽ.
2: മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വലം തിരുമേനി പ്രബോധനം ചെയ്യുന്നതും ഉപദേശിക്കുന്നതുമായ ഈ തത്വസിദ്ധാന്തങ്ങൾ അദ്ദേഹം പുത്തനായി കൊണ്ടുവന്നതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം മുതലായവർ കൊണ്ടുവന്ന മുൻ വേദഗ്രന്ഥങ്ങളിൽ ഉള്ളതു തന്നെ എന്നു സാരം.
4: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅല 1-19 വരെയുള്ള വചനങ്ങൾ.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ.

يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح

0: ജസാകും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്തമൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു, നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
1: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിൻ്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
2: വചനം 82. ഫഇൻ തവല്ലൗ, എനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
3: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈക അൽ ബലാഉൽ മുബീൻ,
0: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
1: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
2: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
3: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
0: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
1: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
2: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിങ്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായു ഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. കണ്ടാൽ അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ. അൽഅദാബ, ശിക്ഷയെ. ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല. അൻഹും, അവർക്ക്, അവരിൽ നിന്ന്. വലാഹും, അവരല്ലതാനും. യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ഈ ശബ്ദലോകത്തെ
4: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ. അത്തഹസീൻ, അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
8: അലാ അൻ നുബദ്ദില ഖൈറം മിൻഹും വമാ

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഈ രൂപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീന് ശേഷം മീം, ഖൈറമ്മി. തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഖ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ, നഹ്നു ബിമസ്ബൂഖീൻ. നഹ്നു ഹ, ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇർദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു, ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ, ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും, അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല, യഹൂദു അല്ല, യഹൂദു, അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത, ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി, ഇവിടെ യൗമഹും മീമിന് ഫത്തഹാണ്, അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്.

വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാ എന്നാണ് പറയേണ്ടത്. സിറാൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ, നുസുബ് സ്വാദിന് ബൊമ്മ്, സീനെ കൊണ്ടല്ല വായിക്കണം, നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലൂടെ ചേർന്ന് വരണം. നുസുബി യൂഫിദൂൻ, ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീന് ശേഷം യ വന്നാൽ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഷദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബിയൂഫിദൂൻ. അതുപോലെ തന്നെ ദ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آية خاشعة أبصارهم ترهقهم ذلة. ഇവിടെ ഖാശിഅതൻ, ഖ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗമാണ് ഖ എന്നതിൻ്റെ മഖ്റജ്. അതുപോലെ തന്നെ ഐൻ, ഖാശിഅ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും, തൻവീനു ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും, ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീനു ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ അബ്സാറുഹും, നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും, ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും, തർഹഖുഹും ഖാഫ്, തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذلك اليوم الذي, ذلك اليوم, ഇവിടെയും ذلك اليوم, اليوم അല്ല, യൗമാണ്. യാ

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ.

0: ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഓരോ ദിവസവും ഓരോ പേജ് ഖുർആൻ പാരായണം കേൾക്കാനുള്ള അവസരം, അത് മനഃപ്പാഠമാക്കാനുള്ള സാഹചര്യം. അതെ, മനഃപ്പാഠം പ്രോഗ്രാമിൽ ഇപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഉസ്മാനി പ്രിന്റിൽ 475 പേജ് പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. മനഃപാഠം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 475-ാമത്തെ പേജിന്റെ പാരായണമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഹർമൈൻ ലൈവ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. മക്ക മദീന ഹർമുകളിൽ ഫജർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്ന ഇമാവുമാരുടെ പാരായണം പരിചയപ്പെടുത്തുകയും അവർ അവിടെ നിർവഹിച്ച അതേ സൂറത്തുകളുടെ പാരായണം കേൾപ്പിക്കുകയും ചെയ്യുന്ന മഹത്തായ പ്രോഗ്രാമാണ് ഹർമൈൻ ലൈവ്. ഇപ്പോൾ മക്ക ഹറമിൽ നിന്ന് മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച ഷെയ്ഖ് മാഹിർ അൽ മുഅയ്ക്കിലിയുടെ സൂറത്തു സൽസലയുടെയും സൂറത്തു ഖാരിഅയുടെയും പാരായണവും മദീന മസ്ജിദിൽ ഇഷ നമസ്കാരത്തിന് നേതൃത്വം നിർവഹിച്ച് അശ്ശേഖ് അഹമ്മദ് അൽ ഹുദൈഫിയുടെ സൂറ വാഖിഅ 1 മുതൽ 56 വരെ വചനങ്ങളുടെയും പാരായണമാണ് നാം കേൾക്കുന്നത്.

0: الله أكبر.
1: الله أكبر.
0: الله أكبر.
1: الله.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹർമൈൻ ലൈവ്, മക്ക മദീന മസ്ജിദുകളിൽ മഗ്‌രിബ് ഇശ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാമുമാരുടെ പാരായണം.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്ത് സുഖ്റുഫ് 46 മുതൽ 89 വരെ വചനങ്ങൾ.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രമുഖരുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു ആറാഫിലെ 93 മുതൽ 206 വരെയും സൂറത്തു അൻഫാൽ പൂർണ്ണമായും പാരായണം ചെയ്യപ്പെടുന്നു. നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയാൻ.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ആറാഫിലെ 93 മുതൽ 206 വരെയും സൂറത്തു അൻഫാൽ പൂർണ്ണമായും നാം ശ്രവിച്ചു. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയാൻ.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 42-43 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ارْكُضْ بِرِجْلِكَ هَذَا مُغْتَسَلٌ بَارِدٌ وَشَرَابٌ. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 42 വചനമാണ് ഓതിക്കൽപ്പിച്ചത്. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ അല്ലാഹു പരീക്ഷിച്ച സംഭവം, അതാണ് 41 വചനത്തിൽ പറഞ്ഞത്. ആ പരീക്ഷണത്തിൽ അദ്ദേഹം ഒട്ടും അടിപതറാതെ തൻ്റെ നാഥനായ ഏകനായ അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുകയാണ് ചെയ്തതെന്ന് 41 വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. പല മുഫസ്സിരീങ്ങളും ആ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പല കാര്യങ്ങളും എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു കസീർ അഹമ്മദ് പോലുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞു, തൻ്റെ രോഗ അവസ്ഥയിൽ, അങ്ങേയറ്റം പ്രയാസകരമായ അവസ്ഥയിൽ തൻ്റെ ബന്ധുക്കളും കുടുംബവും അയൽവാസികളും മറ്റുമെല്ലാം തന്നെ കൈവിട്ടു. പക്ഷേ തൻ്റെ സഹധർമ്മിണി, തൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു, അദ്ദേഹത്തെ പരിചരിച്ചു, ധാരാളമായി അവർ അദ്ദേഹത്തെ സഹായിച്ചു എന്ന് ആ 41 വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പ്രത്യേകമായി എടുത്തു പറയുന്നു. ഏതായിരുന്നാലും അതിനുശേഷം 42 വചനത്തിൽ അല്ലാഹു പറയുന്നു, ഉർഖുദ്, നീ തട്ടുക അല്ലെങ്കിൽ കൊട്ടുക, ബി രിജിലിക്ക, നിന്റെ കാലുകൊണ്ട്, ഹാദാ, ഇദാ, മുഗ്തസലുൻ, സ്നാനജലം അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം, ബാരിദുൻ, തണുത്ത, വഷറാബുൻ, പാനീയവും, അതായത് കുടിക്കാനുള്ള അല്ലെങ്കിൽ കുളിക്കാനുള്ള പാനീയവും. നാം ഉത്തരം നൽകി, നീ നിന്റെ കാലുകൊണ്ട് കൊട്ടുക അല്ലെങ്കിൽ നിന്റെ കാലുകൊണ്ട് ചവിട്ടുക എന്നും അതിന് അർത്ഥം കൊടുത്തത് കാണാം. ഇതാ തണുത്ത സ്നാനജലവും പാനീയവും. അല്ലാഹു ആ മഹാനായ പ്രവാചകന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന സ്വീകരിച്ചു. ഇനി അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുകയാണ്. താങ്കൾ ഭൂമിയിൽ കാലുകൊണ്ട് ചവിട്ടുക. ഇതാ താങ്കൾക്ക് ശുദ്ധമായ വെള്ളം, തണുത്ത പാനീയം കുടിക്കാനും കുളിക്കാനും. ഫലമ്മാ ദഅ റബ്ബഹു ഖാല ലഹു റബ്ബുഹു. അദ്ദേഹം തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ റബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞു, ഉർഖുൽ ബിരിജിലിക്, ഇദ്രിബിൽ അർദ ബിരിജിലിക, ഫതഫജ്ജറത്തിൽ ഉയൂനു, അങ്ങനെ അരുവികൾ പൊട്ടിയൊഴുകി, മിൻ തഹത്തിരിജിലിഹി, അദ്ദേഹത്തിൻ്റെ കാലിനടിയിൽ നിന്നും, കമ തഫർ തഫജ്ജറത് മിൻ തഹ്തി റിജ്ലി ഇസ്മായിൽ അലൈഹിസ്സലാം. മഹാനായ പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കാലിനടിയിൽ നിന്ന് വെള്ളം ഉറവ പൊട്ടിയതുപോലെ. ഫറഅൽ മാഅ യഖ്റുജു മിൻ തഹ്തി റിജ്ലിഹി ഫഖീല ലഹു, അങ്ങനെ വെള്ളം പൊട്ടി ഒഴുകുന്നത് കണ്ടപ്പോൾ അല്ലാഹു പറഞ്ഞു, ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, ഇതാ തണുത്ത സ്നാനജലവും പാനീയവും. ഇഗ്തസിൽ വഷ്റബ്, നീ ഇതിൽ കുളിക്കുക, ഈ വെള്ളം കുടിക്കുക. ഇഗ്തസല ഫബരിഅ മിനൽ അംറാദി ലാഹിറ വൽ ഇലലി ലാഹിറ ഫീ ബദനിഹി, അദ്ദേഹത്തിന്റെ ശാരീരികമായ മുറിവുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ ആ വെള്ളത്തിൽ കഴുകിയത് കാരണമായി അദ്ദേഹത്തിന് ഭേദമായി. ഫശരിബ, അദ്ദേഹം ആ വെള്ളം കുടിച്ചപ്പോൾ, ഫബരിഅ മിനൽ അംറാദിൽ ബാത്തിന, ആന്തരികമായ അദ്ദേഹത്തിൻ്റെ രോഗത്തിനും അദ്ദേഹം മോചിതനായി, ആ രോഗത്തിന് അദ്ദേഹം മുക്തനായി. അതാണ് മുഫസ്സിരീങ്ങൾ ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, ഇദ്രിബിൽ അർദ ബിഹാ, നീ താങ്കളുടെ കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുക. ലിയംബഗദ ലക മിൻഹ ഐനുൻ തഗ്തസിലു മിൻഹ വതശ്റബു, എന്തിനാ ഞാൻ ചവിട്ടുന്നത്? അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്, അതുവഴി അവിടുന്ന് വെള്ളം പൊട്ടി ഒഴുകും, ആ വെള്ളം കൊണ്ട് താങ്കൾ കഴുകുകയും താങ്കൾ കുടിക്കുകയും ചെയ്യുക. വയദ്ഹബു അൻക അദ്ദുർറു വൽ അദ, അതുവഴി താങ്കൾക്ക് താങ്കളുടെ ബുദ്ധിമുട്ടും പ്രയാസവും നീങ്ങിപ്പോകും. അങ്ങനെ ഫഫഅല ദാലിക്, അദ്ദേഹം അങ്ങനെ ചെയ്തു. ഫദഹബ അൻഹു ദുർറു, അദ്ദേഹത്തിന് ബാധിച്ച പ്രയാസം നീങ്ങിപ്പോയി. വശഫാഹുല്ലാഹു തആല, അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകി. അപ്പോ ഏതെങ്കിലും ഭാഗത്ത് പോയി, ഏതെങ്കിലുമൊക്കെ മക്ബറകളുടെ അടുക്കൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും സിദ്ധന്മാരെ സമീപിച്ച് അവർ കൊടുക്കുന്ന വെള്ളം കുടിച്ചാലാണ് രോഗം മാറുക എന്ന് വിശ്വസിക്കുന്നവരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അവർ പറയുന്ന ചില മന്ത്രങ്ങൾ ഉരുവിട്ടാലാണ് രോഗം മാറുക എന്ന് പറയുന്നവരെ കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്, രോഗം വന്നാൽ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ അനുവദനീയ

അള്ളാഹു ഉത്തരം നൽകി എന്നത് അള്ളാഹു തന്റെ ദാസന്മാരുടെ മേൽ അനുഗ്രഹം ചെയ്യുന്നു എന്നതിന് തെളിവാകുന്നു. അള്ളാഹു എങ്ങനെ ഉത്തരം നൽകിയത്? ഉർകുൽ ബിരിജിലിക്, താങ്കൾ താങ്കളുടെ കാലുകൊണ്ട് മണ്ണിൽ ചവിട്ടുക എന്ന്. മറ്റൊന്ന് ബയാനു ഖുദ്റത്തില്ലാഹി അസ്സവജൽ ഹൈസു അൻബഅൽ മാഅ മിൻ ദർബി റിജ്ലി. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. ഒരാൾ കാലുകൊണ്ട് മണ്ണിൽ ചവിട്ടിയാൽ വെള്ളം വരിക എന്നത്, വെള്ളം ഉറവ് പൊട്ടുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. പക്ഷെ അള്ളാഹുവിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല എന്നതാണ് അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം. മറ്റൊന്ന് ഇസ്ബാത്തുൽ അസ്ബാബി ഖൗലിഹി തആല ഉർകുൽ ബിരിജ്ലിക്, അല്ല ചില കാരണങ്ങൾ നിശ്ചയിച്ചു എന്നത് മാത്രമാണ് കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുക എന്ന ആ നിർദ്ദേശത്തിൽ അടങ്ങിയിരിക്കുന്നത്. അള്ളാഹുവിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതെ തന്നെ വെള്ളം ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും, ഉറവ് പൊട്ടിച്ചു കൊടുക്കാൻ സാധിക്കും. വലൗ ഷാ അല്ലാഹു തആല ലഹുൽ മാഅ, അള്ളാഹുവിന് വേണമെങ്കിൽ അദ്ദേഹത്തിന് വെള്ളം ഉറവ് പൊട്ടിച്ചു കൊടുക്കാൻ സാധിക്കും. ബിദൂനി റഖ്ദി ബിർരിജ്ലി വലാക്കിൻ അല്ലാഹു തആല ജഅല ദാലിക സബബൻ, കാലുകൊണ്ട് ചവിട്ടാതെ തന്നെ ആ സ്ഥലത്തു നിന്ന് വെള്ളത്തെ ഉറവ് പൊട്ടിക്കാൻ അള്ളാഹുവിന് സാധിക്കും. പക്ഷേ അള്ളാഹ് ഒരു കാരണം നിശ്ചയിച്ചു കൊടുത്തു, ആ കാരണം പ്രവർത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അതിൻ്റെ ഗുണപരമായ ഫലങ്ങൾ, അതിൻ്റെ വരും വരായികകൾ അത് അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നേരെ മറിച്ച് ഒന്നും ചെയ്യാതെ ഇരുന്ന് ഞാനെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയല്ല ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞ കാര്യം. തുടർന്ന് 43-ാമത്തെ വചനം, വവഹബ്ന ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും റഹ്മതൻ മിന്നാ വസിക്റാ ലിഉലിൽ അൽബാബ്. അള്ളാഹു 43-ാമത്തെ വചനത്തിൽ പറയുന്നു, വവഹബ്ന, നാം പ്രദാനം ചെയ്യുകയും ചെയ്തു, ലഹു അദ്ദേഹത്തിന്, അഹ്ലഹു തന്റെ സ്വന്തക്കാരെ അല്ലെങ്കിൽ വീട്ടുകാരെ, വമിസ്ലഹും അവരുടെ അത്രയും, മഅഹും അവരോടു കൂടി, റഹ്മതൻ കാരുണ്യമായിട്ട്, മിന്ന നമ്മുടെ പക്കൽ നിന്നുള്ള, വദിക്റ സ്മരണയായും അല്ലെങ്കിൽ ഗുണപാഠത്തിനും, ലി ഉലിൽ അൽബാബ് ബുദ്ധിമാന്മാർക്ക്. അതായത് അദ്ദേഹത്തിന് തൻ്റെ വീട്ടുകാരെയും അവരോടൊപ്പം അവരുടെ അത്ര വേറെയും നാം പ്രദാനം ചെയ്യുകയും ചെയ്തു. നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു പ്രത്യേക കാരുണ്യവും ബുദ്ധിമാന്മാർക്ക് ഒരു സ്മരണയുമായിട്ടത്രേ അങ്ങനെ ചെയ്തത്. അതാണ് 43-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചപ്പോൾ, അവിടെ ശ്രദ്ധേയമായ കാര്യം അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചപ്പോൾ, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ അവസ്ഥ എന്നത് നമുക്കാർക്കും വരാവുന്നതാണ്. രോഗം കൊണ്ട് അള്ളാഹു നമ്മൾ പരീക്ഷിച്ചേക്കാം. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ടല്ലോ, വലനബ്ലുവന്നക്കും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അംഫുസി വസ്സമറാത്തി വബശ്ശിരി സ്വാബിരീൻ. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അല്ലേ, രോഗം ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, അതേപോലെ തന്നെ ധനത്തിലുള്ള കുറവ് കൊണ്ട്, കായ്ക്കനികളുടെ കുറവ് കൊണ്ട്, ആൾനഷ്ടം കൊണ്ടൊക്കെ പരീക്ഷിക്കും. അപ്പോ ക്ഷമാലുക്കൾക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ, അവർക്ക് വല്ല വിപത്തും ബാധിച്ചാൽ, ഖാലു അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിങ്കൽ നിന്നുള്ളവരാകുന്നു, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരുമാകുന്നു. ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വ റഹ്മ വ ഉലായിക ഹുമുൽ മുഹ്തദൂൻ, അവർക്ക് അവരുടെ റബ്ബിങ്കൽ നിന്ന് അനുഗ്രഹങ്ങളുണ്ട്, അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവർ. അപ്പൊ പരീക്ഷണ ഘട്ടങ്ങളിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണമെന്ന് സൂറത്തുൽ ബഖറയിലെ ആ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ 43-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ
വവഹബ്ന

0: ലഹു അഹ്ലഹു, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ നാം നൽകി. അല്ലദീന ഫഖദഹും, മുഫസ്സിങ്ങൾ പറയുന്നു അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട. വമിസ്ലഹും മഅഹും, അതായത് സിയാദത്തൻ അലൈഹിം, അവരെ മാത്രമല്ല അവരുടെ കൂടെ വേറെയും ആൾക്കാരെ നൽകി എന്നാണ്. റഹ്മത്തൻ മിന്നാ വദിക്റാലി ഉലിൽ അൽബാബ്, അള്ളാഹുവിങ്കെന്നുള്ള കാരുണ്യമായിക്കൊണ്ടും അതേപോലെ തന്നെ സൽബുദ്ധിയുള്ളവർക്ക് ഒരു ഗുണപാഠമായിക്കൊണ്ടും. അന്നഹും ഇദബ്തലൗ അലൈഹിം അല്ലാ യജ്സഉ വ അല്ലാ യഫ്സഉ വ അല്ലാ യസ്തഖ്തു, കണ്ടോ, എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിട്ടാൽ വെപ്രാളപ്പെടുകയല്ല വേണ്ടത്, ഭയന്ന് വിറച്ചിരിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ നിരാശനായി മാറുകയല്ല വേണ്ടത്, മറിച്ച് വസ്ബിറു ലിഖലാഇല്ലാ, അല്ലാഹുവിന്റെ വിധിയിൽ ക്ഷമിക്കുക. വ അൻ യർദൌ ലിഹുക്മില്ലാ, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുക. വ അൻ യഅലമു ബഅദൽ ഉസ്രി യുസ്രാ വ അന്ന ബഅദൽ കർബി ഫറജാ, ഒരു വിശ്വാസി ദൃഢമായി വിശ്വസിക്കണം തന്റെ തനിക്ക് ബാധിച്ചിരിക്കുന്ന പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പമുണ്ടാകുമെന്ന്. തനിക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് മാറി ഒരു ഫറജ്, ഒരു എളുപ്പം അല്ലാഹു പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കണം. അങ്ങനെയുള്ളവനാകുന്നു യഥാർത്ഥ വിശ്വാസി. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഖാല അൽ ഹസൻ വ ഖതാദ അഹ്യാഹുമുല്ലാഹു തആല ലഹു ബിഅഅയാനിഹിം വസാദഹും മിസ്ലഹും മഅഹും, അല്ലാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടവരെ തിരിച്ചു നൽകി, അവരുടെ കൂടെ അല്ലാഹു അദ്ദേഹത്തിന് കൂടുതൽ നൽകി. റഹ്മത്തൻ മിന്നാ ഐ ബിഹി അലാ സബ്രിഹി വസബാതിഹി വഇനാബതിഹി വതവാദുഇഹി വസ്തികാനതിഹി, നമ്മൾ പഠിക്കേണ്ട പാഠമാണ്. അതായത് അദ്ദേഹം ക്ഷമിച്ചത് കാരണം, അദ്ദേഹം സ്ഥൈര്യത്തോടുകൂടി നിന്ന കാരണം, ഉറച്ചു നിന്ന കാരണം, അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് കേറിച്ചു മടങ്ങിയത് കാരണം, വിനയാന്വിതനായി മാറിയത് കാരണം. അപ്പം നമ്മൾ മനസ്സിലാക്കണം, എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിടുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം അതായിരിക്കണം, ക്ഷമ കൈക്കൊള്ളുക, ദീനിൽ അടിയുറച്ചു നിൽക്കുക. അതാണ് സബാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുക, വിനയം കൈവിടാതെ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. അതാണ് അദ്ദേഹത്തിന് ഈ അനുഗ്രഹം അല്ലാഹു നൽകാൻ കാരണം. വദിക്റാലി ഉലിൽ അൽബാബ് ദബിൽ ഉഖൂലി ലിയഅലമു അന്ന ആഖിബത സബ്രി അൽഫറജു വൽ മഖ്റജു വർറാഹ, ലേ, ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനും ഇത് സഹായകമാണ്. എന്ത്, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിട്ടാൽ ആ പ്രയാസങ്ങൾ ക്ഷമ കൈക്കൊണ്ടാൽ ശേഷം ഫറജുണ്ടാകും. ഫറജ് എന്ന് പറഞ്ഞാൽ ഒരു തുറവി. അതുപോലെ തന്നെ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കാനൊരു മാർഗമെന്ന് ഒരുക്കിത്തരും, ഒരു ആശ്വാസം അള്ളാഹു പ്രദാനം ചെയ്യും. ഇത് ബുദ്ധിമാന്മാർക്ക് ഒരു ഗുണപാഠമാകുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഖീല ഇന്നല്ലാഹ തആല അഹ്യാഹും ലഹു, അല്ലാഹു അവരെ ജീവിപ്പിച്ചു കൊടുത്തു, അവർക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെട്ട കുടുംബത്തെ. വമിസ്ലഹും മഅഹും ഫിദ്ദുനിയാ, ഈ ദുനിയാവിൽ അവരോടൊപ്പം അത്രയും അല്ലാഹു നൽകി. വഅഗ്നാഹുല്ലാഹു വഅഅതാഹു മാലൻ അദീമാ, ധാരാളം ധനം അല്ലാഹു അദ്ദേഹത്തിന് നൽകി. റഹ്മത്തൻ മിന്നാ, നമ്മുടെ കാരുണ്യമായിട്ട്, അതായത് ബിഅബ്ദിന അയ്യൂബ ഹൈസു സബറ ഫഅസബ്നാഹു മിൻ റഹ്മത്തിനാ സവാബൻ ആജിലൻ വആജില, നമ്മുടെ ദാസനായ അയ്യൂബ് ക്ഷമയോടുകൂടി ജീവിച്ചപ്പോൾ നാം അദ്ദേഹത്തിന് അങ്ങേ അറ്റത്തെ പ്രതിഫലം നൽകി, ദുനിയാവിലും അതേപോലെ തന്നെ പരലോകത്തും. പിന്നെ വദിക്റാലി ഉലിൽ അൽബാബ് സാധ്യമെന്ന് പറയുന്നു, വലിയത്തതക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കാൻ വേണ്ടി. ബിഹാലത്തി അയ്യൂബ് വയഅതബിറു, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി, എന്നിട്ട് അവർ ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി. ഫയഅലമു, അവർ മനസ്സിലാക്കാൻ വേണ്ടി. അന്ന മൻ സബറ അലദ്ദുരി അന്നല്ലാഹ തആല യുസീബുഹു സവാബൻ ആജിലൻ വആജില, പ്രയാസങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം ലഭിക്കും. വയസ്തജീബു ദുആഅഹു ഇദാ ദആഹു, അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹ് ഉത്തരം നൽകുമെന്ന് അത്തരം ആളുകൾക്കൊരു പാഠമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈം റഹ്മാൻ പറയുന്നു, ഇന്നല്ലാഹ തആല വഹബ ലഹു അഹ്ലഹു, തീർച്ചയായും അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെ നൽകി. ഹൈസു ആവൗ ഇലൈഹി ബഅദ അൻ ശറദു മിൻഹു ലിഅന്ന അർറജുല ബിസബബി മർളിഹിൽ ഹിസ്സിയി അൽബദനിയി അവ നഫ്സിയി ശറദ മിൻഹു അഹ്ലുഹു വഅജസു അൻ യഈശു മഅഹു. ഒരുപക്ഷേ ഒരു മനുഷ്യന് ഇങ്ങനെ ശാരീരികമായ രോഗം ബാധിച്ചാൽ അല്ലെങ്കിൽ മാനസികമായ രോഗം ബാധിച്ചാൽ അയാളുടെ കൂടെ നിൽക്കലും അദ്ദേഹത്തെ പരിചരിക്കലും ചില ആളുകൾക്കെങ്കിലും അത് കഴിയാതെ വന്നേക്കാം. അങ്ങനെ അദ്ദേഹത്തെ കൈവിട്ടു പോയപ്പോൾ വലമ്മ ആഫാഹുല്ലാഹു ആവ ഇലൈഹി അഹ്ലഹു ഫതകൂനു ഹാദൽ ഹിബത്തു ഇആദത്തു മാ സബഖ്. അദ്ദേഹം പറയുന്നത് ഇവിടെ അദ്ദേഹത്തിന് ആ കുടുംബത്തെ നൽകിയെന്ന് പറഞ്ഞാൽ ആ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് അകന്നു പോയവർ അദ്ദേഹത്തിലേക്ക് തിരിച്ചു വന്നു എന്നതാണ്. അന്നല്ലാഹു തആല യമുന്നു അലൽ അബ്ദി, അല്ലാഹു ഒരു അടിമക്ക് അനുഗ്രഹം ചെയ്യും, ബി അക്സരി മിമ്മാ ഫഖദ, നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ, എപ്പോൾ, ഇദാ സ്വബറ, ക്ഷമ കൈക്കൊണ്ടാൽ, വഹ്തസബ, പ്രതിഫലം ആഗ്രഹിച്ചാൽ. കാരണം ലിഅന്ന അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം വഹബല്ലാഹു ലഹു അഹ്ലഹു വമിസ്ലഹും മഅഹും ഫഅൻത ഇസ്ബിർ തൽഫർ. ഇതൊരു പാഠമാണ് നിനക്ക്. എന്ത്? അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ മാർഗം സ്വീകരിച്ചാൽ അഥവാ ക്ഷമയോടുകൂടി അതിനെ നേരിട്ടാൽ തീർച്ചയായും അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്തിന് നീയും അർഹനാകും. അതുകൊണ്ട് നീ അനുഗ്രഹത്തിന് അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ ക്ഷമയോടുകൂടി അതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുക, എങ്കിൽ അള്ളാഹു നിനക്കും അനുഗ്രഹം ചെയ്യും. ആ ഒരു പാഠം ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഈ സംഭവത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. പലപ്പോഴും ഏറ്റവും പുരോഗമിച്ചു എന്ന് പറയുന്ന കാലത്തും അല്ലെങ്കിൽ വിദ്യാസമ്പന്നർ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ പോലും ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് അങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ളൊരു കാരണം? ഒന്ന്, ഇനി തനിക്കൊന്നും നേടാനില്ല, അല്ലെങ്കിൽ തനിക്കിനൊരു ആശ്വാസം ലഭിക്കാനില്ല എന്ന ധാരണയിൽ നിന്നാണ് അങ്ങനെ പലപ്പോഴും ആത്മഹത്യയിൽ മനുഷ്യൻ അഭയം കണ്ടെത്തുന്നത്. എന്നാൽ ഒരു യഥാർത്ഥ വിശ്വാസിയാകട്ടെ, എന്തൊക്കെ പ്രയാസങ്ങൾ തന്നെ നേരിട്ടാലും തനിക്കുണ്ടായാലും താൻ ക്ഷമിച്ചാൽ ആ പ്രയാസങ്ങൾ മാറി ഒരു നല്ല അവസ്ഥ തനിക്കുണ്ടാകും, തൻ്റെ രക്ഷിതാവ് ഒരു നല്ല അവസ്ഥ തനിക്ക് പ്രദാനം ചെയ്യും എന്ന് വിശ്വസിച്ചാൽ, അങ്ങനെ ക്ഷമിച്ചു നിന്നാൽ തീർച്ചയായും അതിലാണ് ഒരു വിശ്വാസിക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ആശ്വസിക്കാൻ കഴിയുക. നേരെ മറിച്ച് തനിക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അസ്വസ്ഥനായി നിരാശനായി ഇനി ജീവിതം അവസാനിപ്പിക്കുകയേ മാർഗമുള്ളൂ എന്ന് ചിന്തിക്കുന്നത് മൂഢമായ വിശ്വാസമാകുന്നു, അത് തെറ്റായ കാര്യമാകുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസുകളിൽ അതുമായി ബന്ധപ്പെട്ട കടുത്ത താക്കീതുകൾ കാണാൻ സാധിക്കും. മൻ തറദ്ദാ മിൻ ജബറിൻ ഫഖാതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നം സയതറദ്ദാ ഫീഹാ ഖാരിദ മുഖല്ലദ. ആരെങ്കിലും ഒരു മലമുകളിൽ കയറി താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്താൽ അവൻ ആ പ്രവർത്തനം നരകത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും, എന്നും ആ പ്രവർത്തനത്തിൽ അയാൾ മുഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ആത്മഹത്യ എന്നത് ഒരു പ്രശ്നത്തിനും പരിഹാരമേ അല്ല. മതവിശ്വാസികളിൽ പോലും ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്നുവെന്നത് നാം ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ട കാര്യമാകുന്നു. നാം ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കളെയാകട്ടെ കുടുംബത്തെയാകട്ടെ ക്ഷമ കൈക്കൊള്ളാൻ അവരെ പഠിപ്പിക്കണം. ക്ഷമയാണ് വിശ്വാസിയുടെ വലിയൊരു ആയുധമെന്ന് പഠിപ്പിക്കണം. ഇന്നല്ലാഹു മഅ സ്വാബിരീൻ, ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു അള്ളാഹു ഉള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രയാസങ്ങളെ പ്രതിസന്ധികളെ ആത്മാർത്ഥമായ ക്ഷമയോടുകൂടി തരണം ചെയ്തുകൊണ്ട് വിജയം നേടാൻ ഇഹലോകത്തും പരലോകത്തും വിജയികളിൽ ഉൾപ്പെടാനും വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാദ് 42-43 വചനങ്ങളാണ് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത്. അയ്യൂബ് നബി അലഹിസ്സലാമിൻ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാൻ കാരണം എന്ന വിഷയത്തിലുള്ള ക്ലാസ് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. സൂറ യൂസുഫ് 85 മുതൽ 100 കൂടിയ വചനങ്ങൾ. പാരായണം അഷേഖ് നാസിർ അൽ ഖത്തമി.
4: أعوذ بالله من الشيطان الرجيم
5: قالوا تالله تفتأ تذكر

ورفع أبويه على العرش وخروا له سجدا ورفع أبويه على

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ യൂസുഫിലെ 85 മുതൽ 100 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് നാസിർ അൽ ഖത്തമി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ തഫ്സീറായ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണ
2: അധ്യായം 83, സൂറത്തുൽ മുത്തഫിഫീൻ. അളവിൽ കമ്മി വരുത്തുന്നവർ. വചനങ്ങൾ 36.
3: ഈ അധ്യായം മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു. അപ്പോൾ അല്ലാഹു സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ അളത്തം നന്നാക്കി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു. അല്ലാഹു ഇന്നറിയാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
2: വൈലുൻ, മഹാനാശം. ലിൽ മുത്തഫിഫീൻ, അളവ് കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്.
4: വൈലുൻ ലിൽ മുത്തഫിഫീൻ,
2: അളവിൽ കുറക്കുന്നവർക്കു മഹാനാശം.
5: വചനം 2.
2: അല്ലദീന, യാതൊരു കൂട്ടർ. ഇതെക്റ്റാലു, അവർ അളന്നു വാങ്ങിയാൽ. അലന്നാസ്, ജനങ്ങളോട്. യസ്തൗഫൂൻ, അവർ പൂർത്തിയാക്കിയെടുക്കും.
4: അല്ലദീന ഇതെക്റ്റാലു അലന്നാസ് യസ്തൗഫൂൻ,
2: അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും.
5: വചനം 3.
2: വഇദാ കാലൂഹും, അവർ അവർക്കു അളന്നുകൊടുത്താൽ. ഔവസനൂഹും, അല്ലെങ്കിൽ അവർക്കു തൂക്കിക്കൊടുത്താൽ. യുഹ്സിറൂൻ, അവർ നഷ്ടം വരുത്തും.
4: വഇദാ കാലൂഹും ഔവസനൂഹും യുഹ്സിറൂൻ,
2: അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും.
5: വചനം 4.
2: അലായദുന്നു, വിചാരിക്കുന്നില്ലേ. ഉലായിക, അക്കൂട്ടർ. അന്നഹും മബ്ഊസൂൻ, അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
4: അലയദുന്നു ഉലായിക അന്നഹും മബ്ഊസൂൻ,
2: അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
5: വചനം 5.
2: ലിയൗമിൻ അളീം, ഒരു വമ്പിച്ച ദിവസത്തേക്ക്.
4: ലിയൗമിൻ അളീം,
2: വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്.
5: വചനം 6.
2: യൗമയഖൂമു, എഴുന്നേറ്റു വരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക്.
4: യൗമയഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ,
2: അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം.
3: ജാതിമതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവു താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തോന്നിയവാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്ത് റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ഷുഅറായിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ഷുഅയ്ബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷുഅറായിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്, ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് 5 കാര്യത്തിനു 5 കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല. അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപ്പാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ സക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ.
5: വചനം 7.
2: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിയവാസികളുടെ. ലഫി സിജ്ജീൻ, സിജ്ജീനിൽ തന്നെ.
4: കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫി സിജ്ജീൻ.
2: വേണ്ട, നിശ്ചയമായും തോന്നിയവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും.
5: വചനം 8.
2: വമ അദ്രാക, നിനക്കു അറിയിച്ചതെന്താണ്? മാ സിജ്ജീൻ, സിജ്ജീൻ എന്തെന്ന്?
4: വമാ അദ്രാക മാ സിജ്ജീൻ,
2: സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത്?
5: വചനം 9.
2: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, എഴുതപ്പെട്ട.
4: കിതാബും മർഖൂം,
2: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
3: സിജ്ജീൻ എന്നതുകൊണ്ട് വിവക്ഷ എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്കറിഞ്ഞുകൂടാ. ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും മറ്റും പറയപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആലം. അത് എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത് എന്ന ചോദ്യം അതിൻ്റെ ഭയങ്കരതയും ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. 9-ാം വചനം സിജ്ജീനിൻ്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിവരണമായിട്ടാണുള്ളത്. എല്ലാം ലിഖിതം ചെയ്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണത് എന്ന് സാരം.
5: വചനം 10.
2: അന്നു മഹാനാശം. ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്. വ്യാജമാക്കുന്നവർക്കു അന്നത്തെ ദിവസം മഹാനാശം.
5: വചനം 11.
2: അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്. ബിയൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ.
4: അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ,
2: അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്.
5: വചനം 12.
6: ഒമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനും. ഇല്ല കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. അസീം, മഹാപാപിയായ.
4: വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം,
2: മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും.
5: വചനം 13.
6: ഇദ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ. ആയാതുന, നമ്മുടെ ആയത്തുകൾ. ഓല, അവൻ പറയും. അസാതീറു, പഴങ്കഥകളാണെന്ന്. അൽ ഔവലീൻ, ആദ്യത്തവരുടെ.
4: ഇദ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ ഔവലീൻ,
2: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്.
3: ഈ എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിൽ ലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞ് പരിഹസിച്ച് തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം.
5: വചനം 14.
2: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽറോന, പക്ഷേ എങ്കിലും കരപിടിച്ചിരിക്കുന്നു. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. മാ കാനു, അവരായിരുന്നത്. യക്സിബൂൻ, സമ്പാദിക്കും, പ്രവർത്തിച്ചുണ്ടാക്കും.
4: കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനു യക്സിബൂൻ,
2: അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു.
5: വചനം 15.
2: കല്ല, വേണ്ട. ഇന്നഹും, നിശ്ചയമായും അവർ. അറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്. യൗമഇദിൻ, അന്നത്തെ ദിവസം. ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ.
4: കല്ലാ ഇന്നഹും അറബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ,
2: വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ.
5: വചനം 16.
2: ثم انهم, പിന്നെ നിശ്ചയമായും അവർ. ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ. അൽജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ.
4: ثم انهم لصال الجحيم,
2: പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ.
5: വചനം 17.
2: ثم يقال, പിന്നെ പറയപ്പെടും. ഹാദല്ലദി, ഇതത്രേ. കുന്തും ബിഹി, അതിനെ നിങ്ങളായിരുന്നു. തുകദ്ദിബൂൻ, വ്യാജമാക്കും.
4: സുമ്മ യഖാലു ഹാദല്ലദി കുന്തും ബിഹി തുകദ്ദിബൂൻ,
2: പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്.
3: അബൂ ഹുറൈറ റളിയല്ലാഹുഅൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഒരു അടിയാൻ ഒരു പാപം ചെയ്താൽ അത് അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിത്തീരും. അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് അവൻ്റെ ഹൃദയം തുടച്ചു നന്നാക്കുകയും ചെയ്യും. പാപം വർദ്ധിച്ചാൽ അതും വർദ്ധിക്കും, അഥവാ കറുപ്പും വർദ്ധിക്കും. അതാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 വചനം ഓതുകയുണ്ടായി. പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറപിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. പശ്ചാത്താപമാണ് ഈ കറ നീക്കുവാനുള്ള ഏക ഔഷധം എന്നത്രേ ഹദീസിൻ്റെ സാരം. അന്ന് ദുർജനങ്ങൾ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെട്ടവരായിരിക്കുമെന്ന് 15 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ നിന്ന് സജ്ജനങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള അള്ളാഹുവിന്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-ഉം 23-ഉം വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്.
7: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച്, സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ,
9: അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഓരോ ദിവസവും ഓരോ ജുസ് വീതം പാരായണം നിർവഹിക്കുന്ന ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 13 ആണ് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫിയിലൂടെ പാരായണം നിർവഹിക്കുന്നത്.

آخر فسوف يعلمون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല. അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ നല്ലൊരു.
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശ്വപ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ കതുർക്കാം കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറ 42 മുതൽ 51 വരെ വചനങ്ങൾ. പാരായണം സലാഹ് അൽ മുസ്ലിം.
1: أعوذ بالله من الشيطان الرجيم.

ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറ 185 മുതൽ 187 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തുൽ മുഅ്മിനൂൻ 78 ആയത്ത് മുതൽ അവസാനം വരെയും സൂറത്തുൻ നൂർ, സൂറത്തുൽ ഫുർഖാൻ, സൂറത്തുൽ ശുഅറ 33 വരെ വചനങ്ങളും ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

0: ونزع يده فإذا هي بيضاء للناظرين.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ കേൾവിക്കാർക്ക് ലഭിക്കുന്നത്. ഇന്ന് നാം കേട്ടത് സൂറത്തുൽ മുഅ്മിനൂൻ 78 മുതൽ അവസാനം വരെയും സൂറത്തുന്നൂർ, സൂറത്തുൽ ഫുർഖാൻ എന്നീ അധ്യായങ്ങൾ മുഴുവനായും സൂറത്തു ശുഅറ 33 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിച്ചത് അൽഹാഫിദ് സഅദ് അൽഗാമിദി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
3: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7 അധ്യായം സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ സൂറ നാസിയാത്ത് 1 മുതൽ 26 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി സൂറത്തു നാസിയാത്ത് ആണ്, 46 ആയത്തുകളുണ്ട്. അതുകൊണ്ട് നമുക്കത് പകുതിയും പകുതിയാക്കാം ഏകദേശം അല്ലെ. അപ്പോൾ അതിൻ്റെ നിയമങ്ങൾ നോക്കാം. വന്നാസിആത്തി ഓർക്ക വന്നാശിത്തോത്തി നഷ്ത ഫസാബിഹാത്തി സബഹ ഫസാബിഖാത്തി സബഹ തത്ബഅഹുറാദി ഖുലൂബുൻ യൗമ ഇദിം വ രണ്ട് ഇദഗാം ബിഗുന്ന ഖുലൂബുൻ യൗമ ഇദിം വാജിഫ അബ്സാറുഹ ഖാശിഅ. പിന്നെ പറയലേ ഹ എന്നുള്ള ശബ്ദം വരണം, ഖാശിഅ. ഒരുപാട് ആയത്തുണ്ട് അങ്ങനെ, അപ്പൊ ശ്രദ്ധിക്കുക. ഇന്നാല മർദൂദൂന ഫിൽ ഹാഫിറ ഇദ കുന്ന ഇളാമൻ നഖിറ തൻവീൻ ഇദ്ഗാം ബി ഗുന്ന ഇളാമൻ നഖിറ تلك إذا كرة خاسرة فإنما هي زجرة وزجرة واحدة فإذا هم ب ورشمان يتشي أودا قلنا تورغولي بنا إذ ناداه ربه بالواد المقدس طوى اذهب إلى فرعون فرعون رعلا فر ഇന്നഹു തഗ ഫഖുൽ ഹല്ലക ഹല്ലക. രണ്ട് ലാമ ഒന്നിച്ച് വന്നു, അപ്പം അത് ഒന്നിനെ മറ്റിലേക്ക് ഇതകം ചെയ്യാം, എന്നിട്ട് ഇരട്ടിപ്പിക്കുക. ഇല തസക്ക നൂൻസാക്കിന് ശേഷം ത ഇഖ്ഫാ ഫറാഹുൽ ആയത്തുൽ കുബ്ര ഫകദബ വഅസ സുമ അദ്ബറ യസഅ ഫഹശറ ഫനാദ ഫഖാല അന റബ്ബുകും അലഅല ഫഖദഹു അല്ലാഹു നകാല ആഖിറതി വൽ ഊല ഇന്ന ഫി ദാലിക ലഇബറത ലിമൻ. തൻവീൻ ശേഷം ലാമ ഇദ്ഗാം ബി ഇലാഗുന്ന ഇബ്റത ലി. പിന്നെ മൻ യഖ്ഷ നുൻസാക്കിന് ശേഷം യാ ഇദ്ഗാം ബി ഗുന്ന. അത്രയും നമുക്ക് ഓതാം.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
2: بسم الله الرحمن الرحيم.
3: بسم الله الرحمن الرحيم.
2: والنازعات

ഇതങ്ക നല്ലോ മണിക്കണം, പിന്നെ കറത്തുൻ ഖാസിറ ഒട്ടും ഉന്നത്ത് വേണ്ട. അപ്പോൾ ഒരു സ്ഥലത്ത് നന്നായിട്ട് ഉന്നത്ത് വേണം, തൊട്ടടുത്ത സ്ഥലത്ത് ഉന്നത്ത് വേണ്ട. ഒന്നും കൂടി ഓതാം. ഖാലൂ തിൽക ഇദാ കറത്തുൻ ഖാസിറ.

അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹൽ അത്താക്ക് പറയുമ്പോഴേ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഹൽ അൽ അ രണ്ടും വേറെ തന്നെ ഇൽഹാറിടെ പോലെ ഉച്ചരിക്കണം. ഹല്ലത്താക്കാന്ന് പറയരുത്.

0: المقدس طوى
1: إذ ناداه ربه بالوادي المقدس طوى.

0: فتخشى
1: وأهديك إلى ربك وتخشى
0: فتخشى نوري
1: وأهديك إلى ربك فتخشى

0: കാരണം തൻവീന് ശേഷം ലാമാണ്. ലഇബ്റതല്ലി, പിന്നെ മൻ യഖ്ഷ, നൂൻ സാക്കിനക്ക് ശേഷം യാ ആണ്. അപ്പോൾ ഇവിടെ നന്നായി മണിക്കുകയും വേണം. ശ്രദ്ധിക്കണം, ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ഷ. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നോക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണ്. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം. ഇന്നത്തെ പാരായണ പഠനത്തിൽ നമ്മൾ പഠിച്ചത് സൂറ നാസിയാത്ത് 1 മുതൽ 26 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.

0: പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന സ്കലിതങ്ങളെയും പിഴവുകളെയും തിരുത്തി പാരായണം മനോഹരമാക്കാനും നന്മ നിറഞ്ഞതാക്കാനും നമ്മെ സഹായിക്കുന്ന അത്തഹസീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളിൽ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി തന്നുകൊണ്ട് നമ്മോടൊപ്പം ഹാഫിദ് അബ്ദുൽ സുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 20 ആയത്തുകളാണ് ഏതാനും ക്ലാസുകളിലൂടെ പഠിച്ചത്. അൽഹംദുലില്ലാ ഇന്ന് 21-22 ആയത്തുകളാണ് പഠിക്കുന്നത്.

യാ അയ്യുഹ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അയ്യുഹ. ഇവിടെ അടുത്ത പദത്തിലായിട്ട് വന്നു. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണിത്. മദ് മുൻഫസിൽ. യാ അയ്യുഹ അന്നാസു, നൂൻ ശദ്ദ് മണിക്കണം. അന്നാസു ഉബുദു ഉബുദു. ഇവിടെ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. യാ അയ്യുഹന്നാസു അയ്യുഹന്നാസു ഉബുദു. ഐനിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. അയ്യുഹന്നാസു ഉബുദു അയ്യുഹന്നാസു ഉബുദു. റബ്ബകുമുല്ലദീ റബ്ബ റബ്ബകുമുല്ലദീ അല്ലദീ ദാല അല്ലസീ അല്ല അല്ലദീ ഖലഖക്കും ഖലഖ. ഈ ഖാഉം ഖാഫും ഇസ്തിഇലാഇന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖലഖക്കും ഖലഖക്കും മഖ്റജ് തെറ്റാതെ കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കണം. ശേഷം ഖലഖക്കും വല്ലദീന, സാക്കിനായ മീമിന് ശേഷം വ, രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഖലഖക്കും വല്ലദീന വല്ലദീന വല്ലസീന അല്ല വല്ലദീന. മിൻഖബ്ലിക്കും, സാക്കിന നൂനിന് ശേഷം ഖാഫ് ഇഖ്ഫാഉം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിൻഖ മിൻഖ. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെയുള്ള ഗുന്നയും അപ്രകാരം ശ്രദ്ധിക്കണം. മിൻഖബ്ലിക്കും. ഖബ് ബാഇനെ കൽക്കല ചെയ്യണം, ശരിക്കും കേൾക്കണം. ഖബ്ലിക്കും

لعلكم تتقون. تتقون تتقون تتقون അല്ല تتقون تاء ലൈറ്റ് ആയിട്ട് ഉച്ചരിക്കണം. الذي جعل لكم الارض فراشا. الذي الذي الذي الذي جعل جعل عين തൊണ്ടയുടെ മധ്യഭാഗം. جعل لكم الارض لكم الارض എന്ന് വായിക്കരുത്. لكم الارض അല്ല لكم الارض ارض ضاد നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലായിരിക്കണം അതിൻ്റെ ശബ്ദം വരേണ്ടത്. എർദ്ദ ദ്വാദ് ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. എർദ്ദ ഫിറാഷൻ ഷീൻ ഉച്ചരിക്കുമ്പോഴും ഷീൻ തഫഷി എന്നുള്ളൊരു സിഫത്തുണ്ട്, പരത്തി ഉച്ചരിക്കണം. ഷ ഷ ഫിറാഷൻ തൻവീനു ശേഷം വ ഫിറാഷൻ വ ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫിറാഷൻ വ വസ്സമാ ബിനാ ഈ രണ്ട് നീട്ടലും മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്. നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. വസ്സമാ ബിനാ ഇനി ബിനാ അൻസല ഇവിടെ കൂട്ടി ഓതുമ്പോൾ തൻവീനു ശേഷം വ വന്നതിനാൽ ഇത് ഗാംഭീരുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിനാ അൻസല വ അൻസല നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന വ അൻസല മിനസ്സമാഇ മാഅൻ ഈ രണ്ട് നീട്ടലും നേരത്തെ പറഞ്ഞതുപോലെ മദ് മുത്തസിലാണ്, വാജിബാണ്. നിർബന്ധമായിട്ട് നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഫഅഖ്റജ ഫഅഖ്റജ ബിഹി ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി മിനസ്സമറാത്തി എന്നൊരിക്കലും ഉച്ചരിക്കരുത്. ഥാ മാറി സീന് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. മിനസ്സമറാത്തി മിനസ്സമറാത്തി റിസ്ഖല്ലക്കും റി അല്ല റിസ്ഖനല്ല റി റിസ്ഖല്ലക്കും തൻവീനു ശേഷം ലാമ് റിസ്ഖൻ ല തൻവീനു ശേഷം ലാമ് വന്നാൽ ഇത് ഗാം ബിലഗുന മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. റിസ്ഖല്ലക്കും റിസ്ഖല്ലക്കും ഫലാ തജ്അലു ഫലാ തജ് ജീമിനെ കേൾക്കണം, ഖൽഖല ചെയ്യണം. ഫലാ തജ്അലു ലില്ലാഹി അൻദാദ അൻദ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന തൻവീനു ശേഷം വ ഇത് ഗാം ബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്യണം. എന്തും ഈ മണിക്കൽ ഇഖ്ഫാവും ബിഗുന്ന അവ്യക്തമാക്കി മണിക്കേണ്ട ഗുന്ന വ എന്തും വ എന്തും തഅലമൂൻ തഅലമൂൻ അവസാനത്തിൽ മദ്ദ് ആരദുൽ സുക്കൂൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ബറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ, സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തുകളിലെ പാരായണ മര്യാദകളും സംഭവിച്ചേക്കാവുന്ന അസ്ഖലിതങ്ങളും പിഴവുകളും ചൂണ്ടിക്കാട്ടി നമുക്ക് ക്ലാസ്സിലെത്തത് ഹാഫിൽ അബ്ദുശക്കൂർ.

0: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമാ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈക അൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്ര, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്, അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായുദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു,
2: ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ.
1: അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്, അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
4: മനപ്പാഠം. ഓരോ ദിവസവും ഓരോ പേജ് ഖുർആൻ പാരായണം കേൾക്കാനുള്ള അവസരം, അത് മനഃപ്പാഠമാക്കാനുള്ള സാഹചര്യം. അതെ, മനപ്പാഠം പ്രോഗ്രാമിൽ ഇപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഉസ്മാനി പ്രിന്റിൽ 475 പേജ് പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപ്പാഠം. മനഃപ്പാഠം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 475-ാമത്തെ പേജിന്റെ പാരായണമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ ഹറമുകളിൽ ഫജർ മഗ്‌രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ഇമാവുമാരുടെ നമസ്കാരങ്ങളിൽ അവർ നിർവഹിച്ച ഖുർആൻ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മക്ക ഹറമിൽ നിന്നും ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഷെയ്ഖ് ബന്ദർ ബലീലയുടെ സൂറത്തു ഇബ്രാഹിം 31 മുതൽ 52 വരെയുള്ള പാരായണവും, മദീന ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം വഹിച്ച അശ്ഷേഖ് അബ്ദുൽ ബാരി അത്വൈത്തിയുടെ സൂറ മുഅ്മിനൂൻ 51 മുതൽ 62 വരെയുള്ള വചനങ്ങളുടെയും പാരായണമാണ് നാം കേൾക്കുക.

وسخر لكم الشمس والقمر دائبين

0: അക്ബർ.
1: الحمد لله رب العالمين

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر, الله أكبر

ഹിസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ ഫജർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഇമാവുമാരുടെ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞുപോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോയിലിനി അൽ മുഅല്ലിം സൂറ അന്നിസയിലെ 168 മുതൽ 171 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 168 മുതൽ 171 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി.
4: ഈ ഗ്രന്ഥത്തിൽ ഞങ്ങളുടെ അവലംബം: ഖുർആൻ പരിഭാഷയിലും വ്യാഖ്യാന വിവരണങ്ങളിലും വാക്കർത്ഥങ്ങളിലും ഞങ്ങൾ അവലംബമായി സ്വീകരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ പലതുണ്ട്. മുൻഗാമികളുടെയും പിൻഗാമികളുടെയും തഫ്സീർ ഗ്രന്ഥങ്ങളിൽ സാധാരണ പ്രചാരത്തിലുള്ള വളരെ അറബി തഫ്സീറുകളും ചില ഉറുദു ഇംഗ്ലീഷ് തഫ്സീറുകളും പല ഹദീസ് ഗ്രന്ഥങ്ങളും ഇസ്ലാം ചരിത്രം, ഭാഷാ നിഘണ്ടു മുതലായ വിഷയങ്ങളിലുള്ള ഗ്രന്ഥങ്ങളും ഈ ആവശ്യാർത്ഥം ഞങ്ങൾ ശേഖരിച്ച് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ കൂടുതൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഇവയാകുന്നു.
5: അറബി തഫ്സീർ ഗ്രന്ഥങ്ങൾ: തഫ്സീർ ഇബ്നു ജരീർ, ജാമിഉൽ ബയാൻ ഫി തഫ്സീറിൽ ഖുർആൻ ലിൽ ഇമാമി അബി ജഅഫർ മുഹമ്മദ് ബിനു ജരീർ ഇത്തബരി. 2. തഫ്സീർ ഇബ്നു കസീർ, തഫ്സീറുൽ ഇമാമി ഇമാദുദ്ദീൻ ഇബ്നു കസീർ. 3. തഫ്സീർ റാസി, തഫ്സീറുൽ കബീർ ലിൽ ഇമാമി ഫഖ്റുദ്ദീൻ റാസി. 4. തഫ്സീർ കശാഫ് അഥവാ സമഖ്ഷരി, അൽ കശാഫ് ലിൽ ഇമാം ജാറല്ലാഹു സമഖ്ഷരി. 5. തഫ്സീർ ബൈദാവി, അൻവാറു തൻസീലി വ അസ്റാറു തഅ്‌വീൽ ലിൽ ഇമാമി അബ്ദുല്ലാഹി ബിൻ ഉമർ അൽ ബൈദാവി. 6. തഫ്സീർ നിസാപൂരി, ഗറായിബുൽ ഖുർആനി വ റഗായിബുൽ ഫുർഖാനി ലിനിലാമുദ്ദീൻ അന്നിസാപൂരി. 7. തഫ്സീർ റൂഹുൽ മഅാനി അഥവാ ആലൂസി, റൂഹുൽ മഅാനി ലിൽ ആലൂസി. തഫ്സീർ ഫതുഹുൽ ഖദീർ അഥവാ ശൗക്കാനി, ഫതുഹുൽ ഖദീർ ലിൽ ശൗക്കാനി. തഫ്സീർ മറാഗി, തഫ്സീർ അൽ മറാഗി ലിശൈഖ് അഹമ്മദ് മുസ്തഫ അൽ മറാഗി. 10. തഫ്സീർ അൽ മനാർ അഥവാ റഷീദുർ റിദ, തഫ്സീർ അൽ മനാർ ലിസ്സയ്യിദ് റഷീദുർ റിദ. 11. തഫ്സീർ സഫ്വത്തുൽ ഇർഫാൻ അഥവാ ഫരീദ് വജ്ദി, സഫ്വത്തുൽ ഇർഫാൻ ലിൽ ഉസ്താദ് ഫരീദ് വജ്ദി. 12. തഫ്സീർ ഫി ലിലാലിൽ ഖുർആൻ അഥവാ മുഹമ്മദ് കുതുബ്, ഫി ലിലാലിൽ ഖുർആനി ലിസ്സയ്യിദ് മുഹമ്മദ് കുതുബ്. 13. തഫ്സീർ തൻതാവി, അൽ ജവാഹിർ ലിശൈഖ് തൻതാവി ജൗഹരി. 14. തഫ്സീറുൽ ഖുർആൻ ബി കലാമിർ റഹ്മാൻ അഥവാ തനാഉല്ലാ,
6: തഫ്സീറുൽ ഖുർആൻ ബി കലാമിർ റഹ്മാൻ ലി അബിൽ വഫാ തനാഉല്ലാ.
5: ഉർദു തഫ്സീറുകൾ: 1. തഫ്സീർ ഹക്കാനി, തഫ്സീർ ഹക്കാനി ലി മൗലാന അബ്ദുൽ ഹക്ക് അദ്ദഹലവി. 2. തർജുമാനുൽ ഖുർആൻ മൗലാന ആസാദ്, തർജുമാനുൽ ഖുർആൻ ലി മൗലാന അബിൽ കലാം ആസാദ്. തഫ്സീർ സനായി, തഫ്സീർ സനായി ലി മൗലാന അബുൽ വഫാ തനാഉല്ലാ. ഇംഗ്ലീഷ് തഫ്സീർ: അല്ലാമ യൂസുഫ് അലിയുടെ ഇംഗ്ലീഷ് തഫ്സീർ, ഹോളി ഖുർആൻ ബൈ അല്ലാമ യൂസുഫ് അലി. ഹദീസ് ഗ്രന്ഥങ്ങൾ: 1. സഹീഹുൽ ബുഖാരി, അൽ ജാമിഉ സഹീഹ് ലിൽ ഇമാം അബി അബ്ദുള്ള മുഹമ്മദ് ബിനു ഇസ്മായിൽ അൽ ബുഖാരി. 2. സഹീഹു മുസ്ലിം, സഹീഹ് മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അൽ ഖുഷൈരി അന്നീസാബൂരി. 3. ഫതുഹുൽ ബാരി, ബുഖാരിയുടെ വ്യാഖ്യാനം. അസ്കലാനി.
6: ഫതുഹുൽ ബാരി ലിൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി. 4. മിഷ്കാത്ത്, തിബ്രീസി. മിഷ്കാത്തുൽ മസാബിഹ് ലി ഷെയ്ഖ് വലിയുദ്ദീൻ അത്തിബ്രീസി. 5. റിയാദു സ്വാലിഹീൻ, നവവി. റിയാദു സ്വാലിഹീൻ ലിൽ ഇമാമിൻ നവവി. അറബി നിഘണ്ടുക്കൾ. 1. മുഫ്രദാത്തു റാഗിബ്, അൽ മുഫ്രദാത്തു ഫി ഗരീബിൽ ഖുർആനി ലി ഷെയ്ഖ് അബിൽ ഖാസിം അർ റാഗിബ്. 2. ഖാമൂസ്, അൽ ഖാമൂസുൽ കബീർ ലിൽ ഇമാമിൽ ഫൈറൂസാബാദി. 3. മുൻജിദ്, അൽ മുൻജിദ് ഫിൽ ലുഗത്തി വൽ അദബി വൽ ഉലൂമി ലിൽ കാത്തലിക്കീൻ. ഇവയ്ക്ക് പുറമെ അറബി, ഉറുദു, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലുള്ളതും സാധാരണ ഉപയോഗത്തിലിരിക്കുന്നതുമായ മറ്റു പല തഫ്സീറുകളും ഉറുദു, അറബി, ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് മലയാളം, മലയാളം എന്നീ ഭാഷകളിലുള്ള ചില നിഘണ്ടുക്കളും ഖുർആൻ, ഹദീസ്, ചരിത്രം മുതലായ ഇസ്ലാമിക വിജ്ഞാന തുറകളിൽ രചിക്കപ്പെട്ടിട്ടുള്ള ചില പ്രധാന ഗ്രന്ഥങ്ങളും ഞങ്ങൾ വളരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവയുടെ പേരുകൾ ഉദ്ധരിച്ച് ദീർഘിപ്പിക്കുവാൻ ഇവിടെ മിനക്കെടുന്നില്ല. സമാപനം. ഞങ്ങളുടെ പ്രവർത്തനം. ഇവയ്ക്ക് പുറമെ അറബി, ഉറുദു, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലുള്ളതും സാധാരണ ഉപയോഗത്തിലിരിക്കുന്നതുമായ മറ്റു പല തഫ്സീറുകളും ഉറുദു, അറബി, ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് മലയാളം, മലയാളം എന്നീ ഭാഷകളിലുള്ള ചില നിഘണ്ടുക്കളും ഖുർആൻ, ഹദീസ്, ചരിത്രം മുതലായ ഇസ്ലാമിക വിജ്ഞാന തുറകളിൽ രചിക്കപ്പെട്ടിട്ടുള്ള ചില പ്രധാന ഗ്രന്ഥങ്ങളും ഞങ്ങൾ വളരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവയുടെ പേരുകൾ ഉദ്ധരിച്ച് ദീർഘിപ്പിക്കുവാൻ ഇവിടെ മിനക്കെടുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണല്ലോ ഏതൊരു കാര്യവും ഉണ്ടാവുക. ഒരു കാര്യം ഉണ്ടാവണമെന്ന് അവൻ നിശ്ചയിക്കുമ്പോൾ അത് പ്രയോഗത്തിൽ വരുന്നതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിച്ച് അവൻ അതിന് സന്ദർഭം ശരിപ്പെടുത്തുന്നു. പരേതനായ ഖാൻ ബഹദൂർ വി കെ ഉണ്ണിക്കമ്മു സാഹിബ് അവറുകളുടെ പുത്രനും കേരളത്തിലെ ഒരു പൗരപ്രധാനിയുമായ ജനാബ് കെ പി മുഹമ്മദ് സാഹിബ് അഥവാ ബി എ അവറുകൾക്ക് വിശുദ്ധ ഖുർആൻ മുഴുവൻ ഭാഗവും മലയാളത്തിൽ പരിഭാഷ ചെയ്ത് പുറത്തിറക്കിയാൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹം അള്ളാഹു ജനിപ്പിച്ചു. 3 കൊല്ലം മുമ്പ് ഒരു സുദിനത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഈ സ്തുത്യർഹമായ പ്രചോദനമാണ് ഈ മഹത്തായ സംരംഭത്തിൽ ഞങ്ങൾ ഏർപ്പെടുവാൻ കാരണമായി തീർന്നത്. അദ്ദേഹം തൻ്റെ ആഗ്രഹം പണ്ഡിതവര്യനായ ജനാബ് കെ എം മൗലവി സാഹിബിനെ അറിയിക്കുകയും തുടർന്നുണ്ടായ കൂടിയാലോചനകൾക്ക് ശേഷം മൗലവി സാഹിബിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് പരിഭാഷാ പ്രവർത്തനം ഞങ്ങൾ നടത്തുവാൻ നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ ഖുർആന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ തനിക്കും പങ്കെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം നിമിത്തം ജനാബ് മുഹമ്മദ് സാഹിബിന്റെ കനിഷ്ഠ സഹോദരനും പൗരപ്രധാനിയുമായ ജനാബ് കെ പി മൊയ്തീൻകുട്ടി സാഹിബ് ബി എ അവറുകളും ഈ സംരംഭത്തിൽ ആവേശപൂർവ്വം ഭാഗഭാക്കാവുകയുണ്ടായി. അങ്ങനെ ഈ രണ്ടു മാന്യ സഹോദരന്മാരും കൂടിയാണ് ഈ പരിഭാഷാ പ്രവർത്തനത്തിനും ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിനും വേണ്ടുന്ന എല്ലാവിധ ധനവ്യയവും നിർവഹിച്ചു വന്നത്. ഉദാരമതികളും സമുദായ തൽപരരുമായ ഈ മാന്യ സഹോദരന്മാരുടെ ഇത്തരം മാതൃകാ സേവനങ്ങൾക്ക് പരമകാരുണികനായ അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുകയും ഇത്തരം സേവനങ്ങൾ പതിവായി നടത്തിക്കൊണ്ടിരിക്കുവാനുള്ള ആവേശവും കഴിവും അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ഇതുപോലെയുള്ള പരിഭാവനമായ ഇസ്ലാമിക സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാൻ സമുദായത്തിലെ എല്ലാ പൗരപ്രധാനികൾക്കും അവൻ പ്രചോദനം നൽകുമാറാകട്ടെ. ആമീൻ. ഹിജ്റ വർഷം 1380 റബിയുൽ അവ്വൽ 15-ാം തീയതി അഥവാ 1960 സെപ്റ്റംബർ 7 ബുധനാഴ്ച ലുഹുർ നമസ്കാരാനന്തരം പരിഭാഷയുടെ പ്രവർത്തനം ആരംഭിച്ചു. 3 തവണകളിലായി ഏതാണ്ട് 20 മാസത്തെ പ്രവർത്തനം കൊണ്ട് 1382 റബിയുൽ ആഹിർ 28 അഥവാ 1962 സെപ്റ്റംബർ 28 വെള്ളിയാഴ്ച ജുമാഅക്ക് മുമ്പായി സൂറത്തുൽ കഹഫ് മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഭാഗത്തിൻ്റെ ഖുർആന്റെ 2-ാമത്തെ പകുതിയുടെ പരിഭാഷാ പ്രവർത്തനം പൂർത്തിയായി. അൽഹംദുലില്ലാഹി ഹംദൻ കസീറ, അള്ളാഹുവിന് ധാരാളം സ്തുതി. സൂറത്തുൽ ഫാത്തിഹ മുതൽ അൽകഹഫ് വരെയുള്ള 1-ാമത്തെ പകുതിയും തുടർന്ന് പരിഭാഷ ചെയ്യണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്.
4: പൂർത്തിയായ ഭാഗം അച്ചടിക്കു തയ്യാറാക്കുക മുതലായ ആവശ്യങ്ങളെ മുൻനിർത്തി തൽക്കാലത്തേക്ക് പരിഭാഷയുടെ എഴുത്തുജോലി നിർത്തിവെച്ച അവസരത്തിലാണ് ഈ മുഖവുര തയ്യാറാക്കപ്പെട്ടത്. മുമ്പ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞങ്ങൾ ഈ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് ഖുർആന്റെ രണ്ടാമത്തെ പകുതിയുടെ മലയാള പരിഭാഷ ആരാലും പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാമത്തെ പകുതി മുതൽ പരിഭാഷ ചെയ്യുവാൻ ആരംഭിച്ചത്. ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കെ രണ്ടാം പകുതിയുടെ പരിഭാഷയും വെളിക്കുവന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് കുറെ ആശ്വാസം നൽകിയിട്ടുണ്ടെന്ന് വിശിഷ്യ പറയേണ്ടതില്ല. വളരെ ധൃതിപ്പെടാതെ പ്രധാന വിഷയങ്ങൾ ഏറെക്കുറെ വിശദീകരിച്ച് എഴുതുവാനും മറ്റും ഇത് ഞങ്ങൾക്ക് അവസരം ഉണ്ടാക്കിത്തന്നിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും അതിൻ്റെ വിജ്ഞാന തുറകളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുവാനും അതിൻ്റെ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ ചുരുങ്ങിയ പങ്കുവഹിക്കുവാനും ഈ സംരംഭം ഞങ്ങൾക്ക് വളരെ സഹായകമായിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അതിന് തൗഫീഖും സന്ദർഭവും തന്നരുളിയതിൽ ഞങ്ങൾ അള്ളാഹുവിനെ സർവാത്മനാ സ്തുതിച്ചുകൊള്ളുന്നു. അതിന് കാരണക്കാരായ ഇതിൻ്റെ പ്രസാധകരോട് ഖുർആന്റെ പേരിൽ ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. ബാക്കി ഭാഗം എഴുതി തീർക്കുവാൻ ഞങ്ങൾക്കും പ്രസിദ്ധീകരണം പൂർത്തിയാക്കുവാൻ അവർക്കും സർവശക്തനായ അള്ളാഹു ആയുരാരോഗ്യവും അനുകൂല സാഹചര്യങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അടിക്കുറിപ്പ്: ആറു വാല്യങ്ങളിലായി പൂർത്തിയാക്കപ്പെട്ട ഒന്നാം പകുതിയുടെ ആദ്യത്തെ നാലു വാല്യങ്ങളും പ്രസ്തുത മാന്യന്മാരുടെ ചിലവിൽ തന്നെ ലാഭേച്ഛ കൂടാതെ പ്രസിദ്ധീകരിക്കപ്പെട്ട ശേഷം അവരുടെ അതിന്മേലുള്ള അവകാശങ്ങൾ മുജാഹിദീൻ ട്രസ്റ്റിനു സംഭാവന നൽകുകയും പിന്നീടുള്ള വാല്യങ്ങൾ ട്രസ്റ്റ് വകയായി പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. എഴുതി തീർക്കുവാൻ ബാക്കിയുണ്ടായിരുന്ന ആദ്യത്തെ 15 ജുസുവോളം വരുന്ന ഒന്നാം പകുതിയുടെ എഴുത്തും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാറായിരിക്കുന്നു. അൽഹംദുലില്ലാഹി കസീറ. അതും പൂർണ്ണമായി പ്രസിദ്ധീകരിക്കുവാൻ അള്ളാഹു തുണക്കട്ടെ. അമീൻ. വിശദീകരണം തുടരുന്നു. വാർദ്ധക്യ സഹജമായ അനാരോഗ്യത്തെ അവഗണിച്ചുകൊണ്ട് ആരംഭം മുതൽക്കേ ഞങ്ങൾക്കു വിലയേറിയ ഉപദേശ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരുന്ന വന്യനായ കെ എം മൗലവി സാഹിബിന്റെ സഹായ സഹകരണങ്ങൾ മറക്കാവതല്ല. ഇസ്ലാമിനും സമുദായത്തിനും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന വിജ്ഞാന സേവനങ്ങൾ ഇനിയും ചിരകാലം നിലനിൽക്കുമാറാകട്ടെ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അടിക്കുറിപ്പ്: ഈ ആദ്യത്തെ വാള്യം ഒന്നാം പതിപ്പ് അച്ചടി കഴിഞ്ഞ് പുറത്താകുമ്പോഴേക്കും മൗലാന കെ എം മൗലവി സാഹിബ് പരലോകം പ്രാപിക്കുകയാണുണ്ടായത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് മഹത്തായ പ്രതിഫലം നൽകുകയും അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പുറത്തുകൊടുത്ത് സ്വർഗീയ ജീവിതം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഖുർആനെയും സുന്നത്തിനെയും പിൻപറ്റിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ജീവിതത്തെ മാതൃകയാക്കി ജീവിക്കുവാൻ അവൻ നമുക്കും തോഫീക്ക് നൽകുകയും ചെയ്യട്ടെ. അമീൻ. ഞങ്ങൾക്ക് ആവശ്യമായ പല ഗ്രന്ഥങ്ങൾ ഉപയോഗത്തിന് തന്നും മറ്റും ഞങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാവർക്കും അള്ളാഹു തക്ക പ്രതിഫലം നൽകട്ടെ. അമീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ മറന്നുകളയുകയോ അബദ്ധം പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളെ പിടിച്ചു ശിക്ഷിക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേൽ ചുമത്തിയതുപോലെ ഞങ്ങളുടെ മേൽ ഭാരം ചുമത്തരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് കഴിവില്ലാത്ത കാര്യം ഞങ്ങളെ വഹിപ്പിക്കുകയും ചെയ്യരുതേ. ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും ഞങ്ങൾക്ക് പൊറുത്തു തരുകയും ഞങ്ങൾക്ക് കരുണ ചെയ്യുകയും വേണമേ. നീയത്രേ ഞങ്ങളുടെ യജമാനൻ. ആകയാൽ അവിശ്വാസികൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ. നീയാണ് എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും. ഞങ്ങൾക്ക് പശ്ചാത്താപം സ്വീകരിച്ചു തരുകയും ചെയ്യണമേ. നീയാണ് പശ്ചാത്താപം വളരെ സ്വീകരിക്കുന്നവനും കരുണാനിധിയും. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികളായ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും പൊറത്തു തരേണമേ. ഇഹത്തിലും പരത്തിലും നീ ഞങ്ങൾക്ക് നന്മ നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ പ്രവർത്തനം നിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ട സൽക്കർമ്മമായി സ്വീകരിക്കുകയും ഇതുമൂലം നിന്റെ തിരുവചനമായ വിശുദ്ധ ഖുർആന്റെ വിജ്ഞാന സമ്പത്ത് മലയാളക്കാരായ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുവാൻ കാരണമാക്കുകയും ചെയ്യണമേ. ഇതിൽ ഞങ്ങളുടെ പക്കൽ വന്നു പോയേക്കാവുന്ന എല്ലാ പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും പൊറത്തു തരുകയും യഥാർത്ഥം ഗ്രഹിക്കുവാനുള്ള മാർഗദർശനവും സഹായവും ഞങ്ങൾക്ക് കനിഞ്ഞേകുകയും വേണമേ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആന്റെ അനുയായികളുടെ എണ്ണം ലോകത്ത് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുകയും അതിൻ്റെ സന്ദേശങ്ങളും സിദ്ധാന്തങ്ങളും കലവറ കൂടാതെ അനുഷ്ഠിച്ച് നടപ്പിൽ വരുത്തുവാൻ എല്ലാവർക്കും സന്മനസ്സും തൗഫീഖും നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതിനെ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി തരികയും ഞങ്ങൾക്ക് പ്രയോജനകരമായത് പഠിപ്പിച്ചു തരികയും ഞങ്ങൾക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരികയും ചെയ്യണമേ. നീയല്ലാതെ ഞങ്ങൾക്ക് ആശ്രയമില്ല, നിന്നെ കൊണ്ടല്ലാതെ ഞങ്ങൾക്ക് കഴിവുമില്ല. നീ അത്യുന്നതനും അതിമഹാനുമത്രേ. അമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിഭാഷകന്മാർ 1383 റബീഉൽ അവ്വൽ 9, 1963 ജൂലൈ 31. കുറിപ്പ്: ഈ പതിപ്പിൽ അല്പം ചില പരിഷ്കരണങ്ങൾ വരുത്തുകയും ചുരുക്കം ചില വിശദീകരണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 16/9/1900.
3: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം നീറുന്ന ഹൃദയങ്ങൾക്ക് തേനമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 41-ാമത് വചനം നാം പഠിക്കുന്നു. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم واذكر عبدا

0: أني مسني الشيطان بنصب وعذاب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 41-ാമത്തെ വചനമാണ് ഓതിക്കൽപ്പിച്ചത്. അല്ലാഹു പറയുന്നു, വദ്കുർ, ഓർക്കുക, പ്രസ്താവിക്കുക അല്ലെങ്കിൽ പറയുകയും ചെയ്യുക. അബ്ദന, നമ്മുടെ അടിയാനെ, അയ്യൂബ അഥവാ അയ്യൂബിനെ, ഇദ്നാദ, അദ്ദേഹം വിളിച്ച സന്ദർഭം, റബ്ബഹു തൻ്റെ രക്ഷിതാവിനെ, അന്നീ മസ്സനിയ, നിശ്ചയമായും എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന്, അശ്ശൈത്വാനു പിശാജ്, ബിനുസുബിൻ അവശതയുമായി അല്ലെങ്കിൽ ക്ഷീണവുമായി അതുമല്ലെങ്കിൽ വിഷമവുമായി, വഅദാബ് പീഡനവും അല്ലെങ്കിൽ യാതനയും അല്ലെങ്കിൽ ശിക്ഷയും ആയി. അല്ലാഹു പറയുന്നു, നമ്മുടെ അടിയാൻ അയ്യൂബിനെയും ഓർക്കുക. ഇത് പ്രവാചകൻ തിരുമേനിയോടാണ് നേർക്കുനേരെ അഭിസംബോധന. അതല്ലെങ്കിൽ എല്ലാ സത്യവിശ്വാസികളോടുമാണെന്നും ആകാവുന്നതാണ്. അതായത്, അദ്ദേഹം തൻ്റെ രക്ഷിതാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ നിശ്ചയമായും പിശാച് അവശതയും പീഡനവുമായി എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന്. മഹാനായ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് ഈ വചനത്തിലെ പരാമർശം. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് അദ്ദേഹം വിധേയനായപ്പോൾ ഒട്ടും അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് വിസ്മരിക്കാതെ, അള്ളാഹുവിന് അനുഗ്രഹത്തെക്കുറിച്ച് നിരാശ ബാധിക്കാതെ അള്ളാഹുവിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിച്ച കാര്യമാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. മുഫസ്സിറുകൾ പറയുന്നു, വദ്കുർ യാ നബിയ്യനാ ഫിൽ കിതാബി, നമ്മുടെ വേദഗ്രന്ഥത്തിൽ അയ്യൂബിനെ, പ്രവാചകരെ താങ്കൾ ഓർക്കുക. അല്ലദി അൻസൽനാഹു അലൈക, നാം താങ്കൾക്ക് ഇറക്കിത്തന്ന, അബ്ദന അയ്യൂബ അലൈഹിസ്സലാം, അബ്ദന അയ്യൂബ്, നമ്മുടെ ദാസൻ അയ്യൂബിനെ, ഇദ്നാദ റബ്ബഹു, അദ്ദേഹം തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അത് ശ്രദ്ധേയമാണ് എന്നർത്ഥം. എന്താണ് പ്രാർത്ഥിച്ചത്? അന്നീ മസ്സനിയ ശൈത്വാനു ബിനുസുബിൻ വഅദാബ്, തീർച്ചയായും പിശാജ് അവശതയും പീഡനവുമായി എന്നെ സ്പർശിച്ചിരിക്കുന്നു എന്ന്. ഉബുത്തുലിയ ഫി നഫ്സിഹി, ഉബുത്തുലിയ ഫി മാലിഹി, ഇബുത്തുലിയ ഫി അഹ്ലിഹി, ഇബുത്തുലിയ ഫി വലദിഹി, അദ്ദേഹം തൻ്റെ ദേഹത്തിലും തൻ്റെ ധനത്തിലും തൻ്റെ കുടുംബത്തിലും തൻ്റെ മക്കളിലും പരീക്ഷണത്തിന് വിധേയനായി. ബി അൻവാഇൽ ബലായി, വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ എല്ലാ നിരക്കുമുള്ള പരീക്ഷണങ്ങൾ. പക്ഷേ വസ്വബറ അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷമ കൈക്കൊണ്ടു. ഫലമ്മ അറാദല്ലാഹു അൻ യശ്ഫിയഹു, അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകാൻ ഉദ്ദേശിച്ചപ്പോൾ, അൽഹമഹു അദ്ദുആ, ഒരു ദുആ അല്ലാഹു അദ്ദേഹത്തിന് തോന്നിപ്പിച്ചു. ലിഅന്ന ദുആ മുഖിറൂന ബിൽ ഇജാബ, അല്ലെ, അമ്പിയാക്കന്മാരുടെ ദുആ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇജാബത്തുള്ള, അല്ലെ, ഉത്തരം നൽകപ്പെടുന്ന ദുആകളിൽ പെട്ടതാകുന്നു. ഇവിടെ നമുക്കും വലിയ പാഠമാണ് പഠിക്കാനുള്ളത്. ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ അതിന് പ്രതിവിധി ഉണ്ടാകും. ഇപ്പം നമ്മൾ ജീവിക്കുന്നത് കൊറോണയുടെ കാലഘട്ടത്തിലൂടെയാണ്. നമ്മുടെ ചുറ്റുഭാഗത്തും കൊറോണ ബാധിച്ച് മരിക്കുന്ന ആളുകൾ, കൊറോണ ബാധിച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് ഇത്തരം പ്രതിസന്ധികളിലായിരുന്നാലും, പ്രതികൂലമായ അവസ്ഥയിലായിരുന്നാലും, നിരാശ ബാധിക്കാതെ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. സൂറത്തുൽ ബഖറയിലെ 186-ാമത്തെ വചനം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ്, നബിയെ, എന്നെക്കുറിച്ച് എൻ്റെ ദാസന്മാർ നിന്നോട് ചോദിച്ചാൽ നീ പറഞ്ഞേക്കുക, തീർച്ചയായും ഞാൻ സമീപസ്ഥനാകുന്നു. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നു. അപ്പോ വേറെ ഏതെങ്കിലും മഖബറകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഔലിയാക്കൾ എന്ന് പേരിട്ട് വിളിക്കപ്പെടുന്ന ആളുകളിലേക്കോ ഒന്നുമല്ല വിശ്വാസികൾ തിരിയേണ്ടത്. അങ്ങനെ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഏതെങ്കിലുമൊക്കെ മന്ത്രങ്ങൾ ഉരുവിട്ടാൽ, ഏതെങ്കിലുമൊക്കെ മൗലിദുകൾ പാരായണം ചെയ്താൽ, പ്രത്യേകം ചില ദിക്റുകൾ പ്രവാചകൻ തിരുമേനി പഠിപ്പിക്കാത്ത അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം പറയണമെന്ന് പഠിപ്പിക്കാത്ത ദിക്റുകൾ അത് ഇത്ര വർണ്ണം പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കൊറോണയിൽ നിന്ന് മോചിതരാകാം, ഇങ്ങനെയൊക്കെ ആളുകൾ ചില ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ 1400 വർഷം മുമ്പ് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഏത് പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാകുന്നു. മറ്റുള്ള മാർഗങ്ങളെല്ലാം ശിർക്കിൻ്റേതായ മാർഗങ്ങളാണ്, ചിലതെല്ലാം ബിദ്അത്തിൻ്റേതായ മാർഗങ്ങളാണ്. ആ മാർഗങ്ങൾ അവലംബിക്കുന്നത് വഴി ഒരിക്കലും നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല, ദുനിയാവിലാകട്ടെ നാളെ പരലോകത്താകട്ടെ. സൂറത്തുൽ അംബിയായിൽ കാണാം, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയ ദുർറു വഅന്ത അർഹമുർ റാഹിമീൻ. വഅയ്യൂബ, അയ്യൂബ് ഇദ് നാദാ റബ്ബഹു, തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അന്നീ മസ്സനിയ ദുർറു, തീർച്ചയായും എനിക്ക് ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു, പ്രയാസം നേരിട്ടിരിക്കുന്നു. വഅന്ത അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനാകുന്നു നാദാ നീ. എന്താണ് ആ പ്രാർത്ഥന അടങ്ങിയിരിക്കുന്ന കാര്യം? അള്ളാഹുവെ, എന്റെ പ്രയാസം നീ നീക്കിത്തരണേ, നീയാണ് കാരുണ്യവാന്മാരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവൻ. ബഹുന കാല അന്നീ മസ്സനിയ ഷൈത്താനു ബിനുസുബിൻ വഅദാബ്. നമ്മൾ പഠിക്കുന്ന സൂറത്തു സ്വാദിലെ ഈ വചനത്തിലുള്ള അവിടെ പറഞ്ഞത് അന്നീ മസ്സനിയ ഷൈത്താനു, എന്നെ പിശാജ് ബാധിച്ചിരിക്കുന്നു, ബിനുസുബിൻ, അവശതയുമായി, വഅദാബ്, അതേപോലെ പീഡനവുമായി. എന്തുകൊണ്ടാണ് അദ്ദേഹം പിശാജ് തന്നെ ബാധിച്ചിരിക്കുന്നു പറഞ്ഞത്? മുഫസ്സിരീങ്ങൾ ആ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. വലിമാദ നസബ അയ്യൂബു മാ അസാബഹു ഇല ഷൈത്താൻ, എന്തുകൊണ്ടാണ് തന്നെ ബാധിച്ച പ്രയാസം ഷെയ്ത്താനിലേക്ക് അദ്ദേഹം ചേർത്തി പറഞ്ഞത്? ഖാല ബഅദു ഉലമാ, ചില മുഫസ്സിരീങ്ങൾ പറയുന്നു, വലഅല്ല ഹാദാ അർജഹു അൽ അഖ്വാൽ, മുഫസ്സിരീങ്ങൾ തന്നെ പറയുന്നു ഈ അഭിപ്രായമായേക്കാം ഒരു പക്ഷേ ഏറ്റവും മുൻഗണന അർഹിക്കുന്ന അഭിപ്രായം. അതെന്താണ്? അന്ന ഹാദാ മിൻ ബാബിൽ അദബ് അൻ ലാ യൻസിബ ശർറ ഇലല്ലാഹ് കമാ ഫഅല ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇതൊരു മര്യാദയുടെ വർത്തമാനമാണ്, തിന്മയെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാതെ പറയുന്ന വാക്ക്. ഇതിന് തെളിവാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ വാക്ക്. അതെന്താണ്? അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് മാർഗം കാണിച്ചു തന്നവനാകുന്നു അവൻ, അഥവാ അല്ലാഹു. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ, എനിക്ക് ഭക്ഷണം നൽകുന്നവനും എനിക്ക് പാനീയം നൽകുന്നവനുമാകുന്നു അവൻ. വഇദാ മരിൽതു ഫഹുവ യഷ്ഫീൻ, ഞാൻ രോഗിയായാൽ അവൻ എനിക്ക് ശിഫ നൽകുന്നു. അപ്പോ രോഗത്തെ എനിക്കവൻ രോഗം തന്നാൽ എന്നല്ല പറഞ്ഞത്, മറിച്ച് ഞാൻ രോഗിയായാൽ. വനസബൽ മർദ ഇലാ നഫ്സിഹി, അപ്പൊ രോഗത്തെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാതെ അദ്ദേഹം തന്നിലേക്ക് ചേർത്തി പറയുന്നു. എന്നാൽ വനസബ ശിഫാ ഇലാ റബ്ബിഹി, രോഗത്തിന്റെ ശമനത്തെയാകട്ടെ അള്ളാഹുവിലേക്കാണ് അദ്ദേഹം ചേർത്ത് പറയുന്നത്. അപ്പൊ അതൊരു മര്യാദയുടെ വർത്തമാനമാകുന്നു എന്നർത്ഥം. അയ്യൂബ് അലൈഹിസ്സലാം നസബ ശർറ ഇല ഷൈത്താൻ, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ ബുദ്ധിമുട്ടിനെ, ഈ പ്രയാസത്തെ ഷൈത്താനിലേക്ക് ചേർത്തി പറഞ്ഞു. ലിഅന്ന ഷൈത്താൻ അസാസു കുല്ലി ശരിൻ, എല്ലാ തിന്മയുടെയും കേന്ദ്രമാകുന്നു ഷൈത്താൻ. തഅദ്ദുബൻ മഅ അല്ലാഹി തആല കമാ ഖാല അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ തിന്മയെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാതിരിക്കാൻ കാരണം അതൊരു മര്യാദയുടെ വർത്തമാനമാകുന്നു. ഏതുപോലെ ഒരു പ്രാർത്ഥനയിൽ പ്രവാചകൻ തിരുമേനി പറയുന്നത് കാണാം, വശ്ശർറു ലൈസ ഇലൈക്, അള്ളാഹുവേ തിന്മ അത് നിന്നിലേക്കല്ല, എന്ന് പറഞ്ഞാൽ നിന്റെ ഭാഗത്ത് നിന്നല്ല എന്നർത്ഥം. അപ്പോ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ പിശാച് അവശതയും അതേപോലെ തന്നെ പീഡനവും കൊണ്ട് ബാധിച്ചിരിക്കുന്നു പറയാൻ കാരണം തിന്മയെ ഷെയ്ത്താനിലേക്ക് ചേർത്തിയാണ് അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിലേക്ക് ചേർത്തിയല്ല. അത് അദ്ദേഹത്തിൻ്റെ മര്യാദയോടെയുള്ള വർത്തമാനമാകുന്നു, സംസാരമാകുന്നു. അഹമ്മദ് ബിൻ സ്വാലിഹ് ഹുസൈൻ അഹമ്മദ് പറയുന്നു, ബയാനു അന്നൽ അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാം ഈ വചനം വ്യക്തമാക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ലാ യംലികൂന ലി അൻഫുസിഹിം നഫ്അൻ വലാ ദർറാ, ഉപകാരത്തെയോ ഉപദ്രവത്തെയോ അവർ അധീനമാക്കുന്നില്ല, ലി ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ വചനമാണിത് തെളിവ്, ഇദ് നാദാ റബ്ബഹു അദ്ദേഹം തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം, അന്നീ മസ്സനിയ ശൈത്താൻ, തീർച്ചയായും എന്നെ ശൈത്താൻ ബാധിച്ചിരിക്കുന്നു എന്ന്. അപ്പോ ഇന്ന് ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി മൺമറഞ്ഞു പോയ ആളുകളെപ്പോലും സമീപിക്കുന്നവരെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ പോലും പ്രവാചകന്മാരാരും തങ്ങളുടെ മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരോടല്ല പ്രാർത്ഥിച്ചിട്ടുള്ളത്, അവരെ ഇടയാളന്മാരായിട്ടും പ്രാർത്ഥിച്ചിട്ടില്ല, നേർക്ക് നേരെ അള്ളാഹുവോടാണ് ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത്. അപ്പൊ ചില ആളുകൾ ദുർവ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്, അതെന്താണ്, അമ്പിയാക്കന്മാർ തന്നെ അത് മഹാന്മാരാണല്ലോ, അവർക്ക് നേർക്ക് നേരെ അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. എന്നാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ നമുക്കോ, നമുക്കത് പാടില്ല. ഇത് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും അള്ളാഹുവല്ലാത്ത വേറെ ഏതെങ്കിലും ശക്തികളോട്, അത് അമ്പിയാക്കന്മാരാകട്ടെ, ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാരാകട്ടെ, മഹത്തുക്കളാകട്ടെ, ഒരാളും പ്രാർത്ഥിച്ചതായി പഠിപ്പിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിലോ, നിങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരായതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മുഖേനയെ പ്രാർത്ഥിക്കാവൂ, ഒന്നുകിൽ ഔലിയാക്കന്മാർ മുഖേന, അല്ലെങ്കിൽ അമ്പിയാക്കന്മാർ മുഖേന, അല്ലെങ്കിൽ മഹത്തുക്കൾ മുഖേന മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഹദീസിൽ ഒരു സ്ഥലത്ത് പോലും കാണുക സാധ്യമല്ല. മാത്രമല്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വഴി അത് ഷിർക്കാണ് എന്നാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. എന്തുമാത്രം ഗുരുതരമാകുന്നു കാര്യം. മറ്റൊന്ന്, ബയാനു സിദ്ഖി ലുജൂഇൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം ഇലല്ലാഹി തആല ഫീ കൗനിഹിം യഫ്സഊന ഇലൈഹി ഇൻദ ശദാഇദ് ലിഖൗലിഹി, ഏത് പ്രതികൂല അവസ്ഥയിലും ഏത് പ്രയാസമുള്ള അവസ്ഥയിലും ഭയമുള്ള അവസ്ഥയിലും പ്രവാചകന്മാർ അഭയം കണ്ടെത്തിയത് അള്ളാഹുവിലേക്ക് മാത്രമാകുന്നു, തങ്ങളുടെ മഹത്വത്തിന് അത് നിരക്കാത്തതാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ഇത് അള്ളാഹുവിലേക്ക് കേടിച്ചു മടങ്ങാൻ ഈ ഭൂമുഖത്തുള്ള ഏത് സൃഷ്ടിയും ബാധ്യസ്ഥനാണെന്ന് അറിയിക്കുന്നു. മറ്റൊന്ന്, ജവാസു ഇളാഫത്തിൽ അഷ്യാഇല അസ്ബാബിഹ ലിഅന്ന അയ്യൂബ് അലൈഹിസ്സലാം അലാഫ ഹാദ ദുർറ ഇല ശൈത്താൻ ലിഅന്നഹു സബബുഹു, ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നേരിടുമ്പോൾ അതിൻ്റെ കാരണങ്ങളെ ആ കാരണങ്ങളിലേക്ക് അതിനെ ചേർത്തി പറയുക. അപ്പോ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തനിക്കുണ്ടായ പ്രയാസത്തെ പിശാചിലേക്ക് ചാർത്തി പറഞ്ഞത് അതിന് തെളിവാകുന്നു. അപ്പൊ ആ കാരണങ്ങളിലേക്ക് ചേർത്തി പറയുക എന്നത്. ഇതിൽ മറ്റൊരു കാര്യം പഠിക്കാനുള്ളത് ജവാസു തവസ്സുൽ, തവസ്സുൽ അനുവദനീയമാകുന്നു എന്നതാണ്. നമ്മുടെ ആളുകൾക്ക് പരിചയമുള്ള തവസ്സുൽ എന്താണ്? അള്ളാഹുവേ, ബദരീങ്ങളുടെ മഹത്വം കൊണ്ട്, ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസം നീക്കിത്തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരെ കാണാം. എന്നാൽ ഖുർആനോ ഹദീസോ അങ്ങനെ ഏതെങ്കിലും മഹത്തുക്കളുടെ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടോ ബറക്കത്ത് കൊണ്ടോ തവസ്സുലാക്കി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നില്ല. അള്ളാഹു അനുവദിച്ച, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ചില തവസ്സുകൾ കാണാൻ സാധിക്കും. ഇവിടെ അതാണ് പറയുന്നത്, ജവാസു തവസ്സുലി ഇല അല്ലാഹി തആല ബിഹാലിൽ അബ്ദി ലിഅന്ന അയ്യൂബ് അലൈഹിസ്സലാം, കാരണം അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തവസ്സ ഇലല്ലാഹി തആല ബിഹാലിഹി, തന്റെ മോശമായ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. തവസ്സുൽ എന്നാൽ സമീപന മാർഗം സ്വീകരിക്കലാണ്. അള്ളാഹുവേ, തന്റെ അവസ്ഥ വളരെ മോശമായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ രക്ഷിക്കണേ എന്ന് തന്റെ അവസ്ഥ മുൻനിർത്തിക്കൊണ്ടുള്ള തവസ്സുലാണ് അദ്ദേഹം നടത്തിയത്. വഹുവ അന്നഹു മസ്സഹു ശൈത്താൻ ബിനുസുബിൻ വഅദാബ് വനദീറു ഹാദാ ഖൗലു മൂസ അലൈഹിസ്സലാം. ഇതിനോട് സമാനമാകുന്നു സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ ആയത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന. അതെന്താണ്? റബ്ബി ഇന്നീ ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. റബ്ബേ, നീ എനിക്ക് എന്ത് ഇറക്കിത്തന്നാലും, എന്ത് അനുഗ്രഹങ്ങൾ, എന്ത് സഹായങ്ങൾ ഇറക്കിത്തന്നാലും ഞാൻ അതിന് ആവശ്യക്കാരനാകുന്നു എന്ന് അദ്ദേഹം തന്റെ വളരെ ശോചനീയമായ അല്ലെങ്കിൽ പ്രയാസകരമായ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. അപ്പോ തന്റെ മോശമായ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ ഇത് തെളിവാകുന്നു. അതാണ് അവിടെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, അഥവാ സൂറത്തുൽ ഖസസിലെ 24-ാമത്തെ വചനം, ഫതവസ്സല ഇലല്ലാഹി ബിദിക്രി ഹാലിഹി, അദ്ദേഹം തന്റെ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. വഅന്നഹു ഫഖീറുൻ ഇല്ലാഹി സുബ്ഹാനഹു വതആല വഹാദാ അഹദു അൻവാഇ തവസ്സുലി അൽജായിസ്, അനുവദനീയമായ തവസ്സുലിൽപ്പെട്ട ഒരു തവസ്സുലാകുന്നു ഇത്. ഇപ്പൊ നമ്മളെന്തെങ്കിലുമൊക്കെ പ്രയാസത്തിലകപ്പെട്ടാൽ ആ പ്രയാസത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവെ, ഞാൻ ഇങ്ങനെ ഒരു പ്രയാസത്തിൽ പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് സമീപനമാർഗം തേടാം. ഇനി അനുവദനീയമായ തവസ്സുലുകൾ ഏതൊക്കെയാണ്? സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒന്ന്, അത്തവസ്സുലു ഇലല്ലാഹി ബി അസ്മാഇഹി, അള്ളാഹുവിന്റെ ഉത്തമമായ നാമങ്ങളെ കൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് തവസ്സുൽ ചെയ്യാം. ഏതുപോലെ? അല്ലാഹുമ്മ യാ ഗഫൂറു ഇഗ്ഫിർലീ, കണ്ടോ, എല്ലാം പൊറുക്കുന്നവനായ അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ അത്തവസ്സുലു ഇലല്ലാഹി ബി സിഫാത്തിഹി, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഏതുപോലെ? അല്ലാഹുമ്മ ബിറഹ്മത്തിക അസ്തഗീസു, അല്ലാഹുമ്മ ബിഇൽമിക അൽഗൈബ് വഖുദ്റതിക അലൽ ഖൽഖ് അഹ്യീനി ഇദാ അലിംത അൽഹയാത്തു ഖൈറൻ ലീ, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തെക്കൊണ്ട് ഞാൻ നിന്നോട് സഹായം ചോദിക്കുന്നു, നിന്റെ അദൃശ്യമായ അറിവിനെ കൊണ്ടും നിന്റെ കഴിവിനെ കൊണ്ടും ഞാൻ നിന്നോട് ചോദിക്കുന്നു, ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണമേ. ഇതുപോലെയുള്ള പ്രാർത്ഥന ആ ഗണത്തിൽപ്പെട്ടതാകുന്നു. മറ്റൊന്ന്, അത്തവസ്സുലു ഇലല്ലാഹി തആല ബി അഫ്ആലിഹി, അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി പറഞ്ഞുകൊണ്ട് തവസ്സുലാക്കുക. അതെങ്ങനെയാണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബിക്ക് നീ അനുഗ്രഹം ചെയ്യണമേ. കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹീം നബിക്ക് നീ അനുഗ്രഹം ചെയ്തതുപോലെ. കണ്ടു, അള്ളാഹുവിന്റെ പ്രവർത്തനത്തെ അത് മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് തവസ്സുലാക്കാം. അതുപോലെ തന്നെ മറ്റൊന്ന്, അത്തവസ്സുലു ഇലല്ലാഹി തആല ബി ദുആഇ മൻ തുർജ ഇജാബത്തുഹു, അല്ലേ, തന്റെ അള്ളാഹുവോട് നേർക്കുനേരെ പ്രാർത്ഥിക്കുക, പ്രതിഫലം ലഭിക്കും അല്ലെങ്കിൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. അതാണ് അന്നീ മസ്സനിയ ശൈത്താനു ബിനുസുബിൻ വഅദാബ്, ആ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ ഗണത്തിൽപ്പെടുന്നതാകുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്റെ മോശമായ അവസ്ഥ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നേരത്തെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥന അതിന് തെളിവാകുന്നു. അതുപോലെ തന്നെ ഈമാനെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. സൂറത്തു ആലി ഇംറാനിൽ ദീർഘമായ ആയത്തിൽ കാണാൻ സാധിക്കും, റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദീലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ, റബ്ബേ ഒരു വിളിയാളൻ വിളിച്ചു പറയും ഞങ്ങൾ കേട്ടു, നിങ്ങൾ വിശ്വസിക്കുവീൻ എന്ന്, അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു, അതുകൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ. തുടർന്ന് ആ പ്രാർത്ഥന അങ്ങനെ നീണ്ടുപോകുന്നുണ്ട്. അപ്പോ ഈമാനെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ അമലു സ്വാലിഹാത്തുകളെ കൊണ്ട് പ്രാർത്ഥിക്കാം. അതിന് തെളിവാണ് മൂന്ന് പേർ ഗുഹയിൽ അകപ്പെടുകയും ഗുഹാമുഖം ഒരു പാറക്കല്ല് വീണുകൊണ്ട് അടയുകയും ചെയ്തു. അങ്ങനെ ആ മൂന്ന് പേരും തങ്ങൾ ചെയ്ത അമൽ സ്വാലിഹാത്തുകൾ കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ആ ഗുഹാമുഖത്ത് നിന്ന് പാറക്കല്ല് നീങ്ങിപ്പോവുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ ഹദീസിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിലേക്ക് സമീപന മാർഗം തേടാൻ നമുക്ക് അനുവാദമുണ്ട്. ആ അനുവദിച്ച മാർഗമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല മഹാനായ പ്രവാചകൻ അയ്യൂബ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഏത് പ്രതികൂല അവസ്ഥയിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് മഹാമാരിയുടെ കാലത്തും അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കാൻ, അവരിൽ പ്രതീക്ഷ അർപ്പിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 41-ാമത് വചനമാണ് നാം പഠിച്ചത്. രോഗിയായപ്പോൾ അയ്യൂബ് നബി അലഹിസ്സലാം പ്രാർത്ഥിച്ചത് ഏകനായ റബ്ബിനോട് എന്ന ഇതിവൃത്തത്തിലുള്ള ക്ലാസ് നമുക്ക് വേണ്ടി നിർവഹിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 1 മുതൽ 29 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിദ് മുഹമ്മദ് അൽ മുഖൈത്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, tuned to reality.

0: തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീർ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് തൗബയാണ് ശ്രോതാക്കൾ ശ്രവിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയാൻ.
1: أعوذ بالله من الشيطان الرجيم

0: توكلت وهو رب العرش العظيم.
1: ജസാകും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ തെൻസീൽ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയാണ് ശൈഖ് ആദിൽ റയ്യാനിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
2: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നു പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുറഹീം അൽ ഖാബിസ്.
1: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും സുന്ദരമായി പാരായണം ചെയ്യുകയും ചെയ്യുന്ന കുരുന്നുകളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു മുസമ്മിൽ 1 മുതൽ 15 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സൗദ്.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് കിഡ്സ് ടൈം. ഇന്നത്തെ കിഡ്സ് ടൈമിലൂടെ സൂറത്തു മുസമ്മിൽ 1 മുതൽ 15 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അഹമ്മദ് സൗദ്.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 12 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: إني لم أخنه بالغيب وأن الله لا يهدي كيد الخائنين.
1: ما شاء الله جزاكم الله خيرا. നാം കേട്ടത് പീസ് ഖുറാൻ റേഡിയോ ഖത്തമുൽ ഖുറാൻ. ഇന്ന് നാം പാരായണം ചെയ്ത ജുസ് 12 നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ്

0: ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിലൂടെ നാം ശ്രവിച്ചത് സൂറത്തുൽ മുൽക്ക്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ജമാൽ അൽ സൈലി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാനുള്ള അവസരം, ഓരോ ദിവസവും ആവർത്തിച്ചാവർത്തിച്ച് നമുക്ക് കേൾക്കാൻ കഴിയുന്ന സാഹചര്യം. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 477-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുക. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 477-ാമത്തെ പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഹാമിദി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.

ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ രണ്ടാം അധ്യായം സൂറ അൽ ബഖറ 185 മുതൽ 187 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം സൂറ അബസ 12 മുതൽ 42 വരെ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അമീൻ വഅലാ ആലിഹി സ്വഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സൂറത്ത് അബസ നമ്മൾക്ക് മുഴുവനാക്കാൻ കഴിഞ്ഞിട്ടില്ല, അത് ബാക്കി ഭാഗം നോക്കാം. കല്ല ഇന്നഹ തദ്ക്കറ വലല്ലോദി, നമ്മൾ ഇനി ബാക്കി നോക്കാം. അഅ്ദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: مكرمة.
1: مرفوعة مطهرة.
0: مرفوعة مطهرة.
1: بأيدي سفرة.

0: قافാണ്. വഹദായിഖ അന്തരി
1: وحدائق عُلبا
0: غاو. അങ്ങനെ തന്നെ ശ്രദ്ധിച്ചു ഉച്ചരിക്കേ.

0: كفرة الفجرة.
1: أولئك هم الكفرة الفجرة.
2: ഹാ എന്നുള്ള ശബ്ദം പുറത്തേക്ക് വരണം. ഈ സൂറത്തിൽ ഒരുപാട് വാക്കുകളുണ്ട് അങ്ങനെ. ഉലായിക ഹുമുൽ കഫറത്തുൽ ഫജറ.
1: ഉലായിക ഹുമുൽ കഫറത്തുൽ ഫജറ.
2: ആ സൂറത്ത് അവസാനിച്ചു. ഇൻഷാല്ലാ അടുത്ത സൂറത്ത് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം, സൂറ അബസ 12 മുതൽ 42 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകുമ്പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ 100 കണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
8: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം. ഹാഫിൽ സയ്യിദ് അൽ ആമിദിയുടെ മധുരമായ പാരായണത്തിൽ നമ്മൾക്ക് കേൾക്കാം.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്തു നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ, ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങളെയും സ്ഖലിതങ്ങളെയും ചൂണ്ടിക്കാണിച്ച് പീസ് ഖുർആൻ ശ്രോതാക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രത്യേക പ്രോഗ്രാം അത്തഹസീൻ, അതിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബക്കറയിലെ 23-24 വചനങ്ങളുടെ പാരായണ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ ക്ലാസ് എടുക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിൽ നിന്നും 22 ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാ ഇന്ന് 23-24 ആയത്തുകളാണ് എടുക്കുന്നത്.

0: أعدت للكافرين.
1: وإن كنتم ഈ രണ്ട് ഗുന്നയും ഈ രണ്ട് മണിക്കലും ഇഖ്ഫാവും ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വ ഇൻ കുന്തും ശേഷം സാക്കിനായ മീമിന് ശേഷം ഫ കുന്തും ഫി ഇവിടെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമിനെയും ഫാനെയും ഉച്ചരിക്കണം, പ്രത്യേകിച്ചും മീമ്. സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൃത്യമായി തട്ടുവാൻ ഒരു പ്രയാസമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കുക തന്നെ വേണം. കുന്തും ഫീ റൈബിൻ, ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വലദ്ദാലീൻ. ഇവിടെ സാക്കിന മീമിന് ശേഷം വ വരുന്നു. അധികം ആളുകളും ആ ഒരു മീമിനെ കൃത്യമാക്കാറില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ വളരെ വളരെയധികം ശ്രദ്ധയോടുകൂടെ അത് ഉച്ചരിക്കണം. കുന്തും ഫി റൈബിൻ പോലെയുള്ള സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വരുമ്പോൾ ഫി റൈബിൻ മിമ്മ തൻവീനു ശേഷം മീമ് ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ മിമ്മ മീമിന് ശദ്ദുണ്ട്, മണിക്കണം. ഫി റൈബിൻ മിമ്മ നസ്സൽന അല അബ്ദിന, ഐന് തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഐന് കൃത്യമായ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അല അബ്ദിന എന്ന് അല അബ്ദിന ഇങ്ങനെ ഓതിപ്പോവരുത്. അല അബ്ദിന അബ്ദിന ബാഇന് കലക്കല ചെയ്യണം, ദാലിന് കസറാണ്. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അബ്ദിന ഫഅ്തൂ ബിസൂറത്തിൻ ഫഅ്തു എന്നോ ഫഅ്തു എന്നോ അല്ല പറയേണ്ടത്. ഫഅ്തൂ ബിസൂറത്തിൻ മിം മിസ്ലിഹ് ബിസൂറത്തിൻ തൻവീന് ശേഷം മീം, അതുപോലെ മിം മിസ്ലിഹ് സാക്കിന നൂന് ശേഷം മീം. ഇത് രണ്ടും ഇദ്ഗാം ബിഗുന്ന തൻവീനിനെ അല്ലെങ്കിൽ സാക്കിന നൂന് സാക്ക് നൂനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബിസൂറത്തിൻ മിം മിസ്ലിഹ് മിസ്ലി അല്ല ഫ ആണ്. ഫ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ദാലിനേക്കാൾ അല്പം കൂടെ കൂടുതൽ. മിസ്ലിഹ് മിം മിസ്ലിഹ് മിസ്ലിഹ് വദഉ വദഉ ദാലിന് സുക്കൂന് വദഉ ശുഹദാഅക്കും. ഈ നീട്ടൽ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ശുഹദാഅക്കും ശേഷം ശുഹദാഅക്കും മിൻ ദൂനി മീമു സാക്കിനയ്ക്ക് ശേഷം മീമ് ഇദ്ഗാം മുതമാസിലൈൻ മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് അതിൻ്റെ പേര്. രണ്ടും ഒരേ അക്ഷരമായതിനാലാണത്. ശുഹദാഅക്കും മിൻ ദൂനില്ലാഹ് മിൻ സാക്കിന നൂനിന് ശേഷം ദാൽ ഇഖ്ഫാഉൻ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. മിൻ ദൂനില്ലാഹ് ഇൻ കുന്തും സാദിഖീൻ ഇൻ കുന്തും. ഈ രണ്ട് ഗുന്നയും മുകളിൽ പറഞ്ഞതുപോലെ ഇഖ്ഫാഉൻ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. വ ഇൻ കുൻ ഇങ്ങനെ നൂനിൻ്റെ ശബ്ദം അത്രത്തോളം അണ്ട് ക്ലിയറായിട്ട് കേൾക്കുന്ന രൂപത്തിലാവരുത്. വ ഇൻ കുന്തും ഇൻ കുന്തും അവ്യക്തമാക്കി മണിക്കണം. സ്വാദിഖീൻ സ്വാദ് സ്വാദിഖീൻ അല്ല സ്വാ. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അത് ഹെവി ലെറ്ററാണ്, ഇസ്തിഅലാന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. സാദിഖീൻ സാദിഖീൻ. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. കൃത്യമായ മഖ്റജുകളിൽ നിന്ന് തന്നെ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അടുത്ത ആയത്ത് ഫഇൻ ലം തഫഅലു ഫഇൻ ലം തഫഅലു ഫഇൻ സാക്കിന നൂന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ഓതുന്ന സമയത്ത് ഫഇൻ ലം ഫഇല്ലം, ഫഇൻലം, ഫഇൻലം അല്ല, ഫഇല്ലം. തഫ്അലു, തഫ്അലു. വലൻ തഫ്അലു, വലൻ തഫ്അലു. സാക്കിന നൂനു ശേഷം ത ഇഖ്ഫാഉ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. ഇവിടെ തഫ്അലു, വലൻ തഫ്അലു, രണ്ട് ആയിനും ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു, ഫത്തഖു നാർ, ഫത്ത, ഫത്തഖു, ഫത്തഖു നാർ. ഇങ്ങനെ താഇനെ കനപ്പിച്ച് ഉച്ചരിക്കരുത്. ഫത്തഖു, ഫത്തഖു നാർ, ഫത്തഖു നാർ. നൂൻ ശദ്ദ് മണിക്കണം. അല്ലതി വഖൂദുഹ, വഖൂദുഹ, ഖാഫ്, ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. വഖൂദുഹ, വഖൂദുഹ അന്നാസു വൽ ഹിജാറ, അന്നാസു, നൂൻ ശദ്ദ് മണിക്കണം. വൽ ഹിജാറ, വൽ ഹിജാറ അല്ല, ഹി, ഹിജാറ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ, ഹിജാറ. ഉഇദ്ദത് ലിൽ കാഫിരീൻ, ഉഇദ്ദത്, ഹംസ, ഐൻ, ഹംസ, തൊണ്ടയുടെ താഴെ ഭാഗം തൊട്ടുമുകളിൽ അഥവാ തൊണ്ടയുടെ മധ്യഭാഗം, ഐൻ, രണ്ടും മഖ്റജ് അടുത്താണ്, ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. ഉഇദ്ദത്, ഉഇദ്ദത് ലിൽ കാഫിരീൻ. അതുപോലെ താഇനെ കൽക്കല ചെയ്യരുത്. ഉഇദ്ദത് ലിൽ കാഫിരീൻ അല്ല, ഉഇദ്ദത് ലിൽ കാഫിരീൻ. അവസാനത്തിലുള്ള മദ് ആരദുൽ സുക്കൂൻ. ഒന്നും കൂടെ ഓതാം.

0: والحجارة أعدت للكافرين.
1: സൂറത്തുൽ ബഖറയിലെ 23-24 ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ കൃത്യമായ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണത്തിൽ തെറ്റുകളൊന്നും വരാതെ ഓതുവാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അത് തഹ്സീൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 23-24 വചനങ്ങൾ.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ലയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമുല്ല പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
0: അദ്ദേഹം നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചില സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറാൻ ഫാൽ 20 മുതൽ 26 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരെ ഷെയ്ഖ് അബ്ദുല്ല അൽ കെഹ്താനി.
1: പീസ് ഖുർആൻ റേഡിയോ നാം കേൾക്കുന്നത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ പഠനം ഒരു അധ്യാപകനിൽ നിന്നായാലോ? അത്രത്തോളം സരളവും എളുപ്പവുമായ മാർഗത്തിൽ ഒരു അധ്യാപകനിൽ നിന്ന് ഖുർആൻ കേൾക്കുന്ന രൂപത്തിൽ ഖുർആൻ പാരായണം പഠിക്കാനുള്ള അവസരമാണ് അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ സൂറ ആലു ഇമ്രാൻ 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുക. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ അത്വനൈജി.

0: മാഷാല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആൻ മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الدهر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
4: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പാഠനവും പാരായണവും നിറുന്ന ഹൃദയങ്ങൾക്ക് തേനമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ ഖുർആനിലെ ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ബോബ്. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 21-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളായിരുന്നു ഇതിനു മുമ്പുള്ള വചനത്തിലും പരാമർശിച്ചിരുന്നത്. ഈ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഹൽ അതാക, നിനക്ക് വന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടോ, നബ ഉൽ ഖസ്മി, വ്യവഹാര കക്ഷികളുടെ, അതായത് എതിർവാദികളുടെ വർത്തമാനം. നബ എന്ന് പറഞ്ഞാൽ വർത്തമാനം. നബ ഉൽ ഖസ്മി, വ്യവഹാര കക്ഷികളുടെ വർത്തമാനം. ഇത് തസവ്വറു, അവർ ചുമർ കയറി വന്നപ്പോൾ, അല്ലെങ്കിൽ മതിൽ കയറി വന്നപ്പോൾ. ഇത് തസവ്വറു, അവർ മതിൽ കയറി വന്നപ്പോൾ. അൽ മിഹ്റാബ്, പ്രാർത്ഥനാ മണ്ഡപത്തിൽ നബിയെ വ്യവഹാര കക്ഷികൾ, അതല്ലെങ്കിൽ എതിർവാദികൾ ആരാധനാ മണ്ഡപത്തിൽ മതിൽ കയറി വന്നപ്പോഴത്തെ വർത്തമാനം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? നേർക്കു നേരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഖുർആനിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കും. ഈ പറയുന്ന വിഷയത്തിലേക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ് യഥാർത്ഥത്തിൽ ഈ പ്രയോഗത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം. വഹൽ അതാക, നിനക്ക് വന്നിട്ടുണ്ടോ എന്ന ആ പരാമർശത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം. ഇത് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കലേക്ക് രണ്ടു പേർ ധൃതിയിൽ വന്നു. അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാതെ, അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വരവാണ് അവർ വന്നത്. അങ്ങനെ വന്നുകൊണ്ട് അവർ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. തുടർന്നുള്ള വചനങ്ങളിൽ ആ കാര്യം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഫ്സീറുകളിൽ കാണാം, അല്ലാമ സഅദി റഹ്മത്തു പറയുന്നു, ലമ്മ ദക്കറ തആല അന്നഹു ആത നബിയഹു ദാവൂദ് അൽ ഫസ്ലൽ ഖിതാബ്, അള്ളാഹു തൻ്റെ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിക്ക് സംസാര വൈഭവം പ്രദാനം ചെയ്തിരുന്നു. ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ. വകാന മഅറൂഫൻ ബിദാലിക, ആ വിഷയത്തിൽ അദ്ദേഹം വളരെ അറിയപ്പെട്ട ആളായിരുന്നു. ذكر تعالى نبأ خصمين اختصما عنده, الله പറയുന്നു രണ്ടു പേർ, തർക്കിക്കുന്ന രണ്ടു പേർ അദ്ദേഹത്തിന് അടുക്കൽ വെച്ച് വാദം ഉന്നയിച്ചു, തർക്കിച്ചു. في قضية جعلها الله فتنة لداوود, ഒരു പ്രശ്നത്തിന്റെ കാര്യത്തിലാണ് അവർ അദ്ദേഹവുമായി സംസാരിച്ചത്. അതാകട്ടെ അല്ലാഹു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഒരു പരീക്ഷണവുമാക്കിയിരുന്നു. ഇർതകബഹു ഫതാബല്ലാഹു അലൈഹി വഗഫറ ലഹു വഖയ്യല ലഹു ഹാദിഹിൽ ഖദിയ ഫഖാല ലിനബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിൽ, ഈ രണ്ടു പേർ വന്നുകൊണ്ട് സംസാരിച്ച കാര്യത്തിൽ ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹം വിധി പറഞ്ഞതിൽ അദ്ദേഹത്തിന് അപാകത സംഭവിച്ചു, അല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു. ആ കാരണം കൊണ്ട് അദ്ദേഹം അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി എന്നൊക്കെ തുടർന്നുള്ള വചനങ്ങളിൽ അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. ഈ കാര്യം അല്ലാഹു മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്നു, വഹൽ അതാക നബ ഉൽ ഖസ്മി, നിനക്ക് വന്നിട്ടുണ്ടോ ആ എതിർവാദികളുടെ വർത്തമാനം. അതാണ് ഈ വചനത്തിൽ അല്ലാഹു പറഞ്ഞ കാര്യം. ഇത് തസവ്വറു, അവർ മതിൽ കയറി വന്ന ആ സന്ദർഭം. അല ദാവൂദ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ. ഐ മഹല്ലി ഇബാദത്തിഹി മിൻ ഗൈരി ഇദ്നിൻ വല ഇസ്തിഇദാനിൻ, അവരുടെ വരവ് അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചിട്ടോ, അദ്ദേഹത്തോട് സംസാരം കൊണ്ട് ഇണങ്ങിയോ ഒന്നുമല്ല അവർ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പ്രവേശിച്ചത്. അങ്ങനെ ഒരു വരവായിരുന്നു അവർ വന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ള പറയുന്നു, قد ذكر المفسرون ها هنا قصة اكثرها ماخوذ من الاسرائيليات. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ ധാരാളം ചരിത്രം, അല്ലെങ്കിൽ ഖിസ്സ ഉദ്ധരിക്കുന്നത് കാണാം. പക്ഷേ അവയിൽ അധികവും ഇസ്രായീലിയാത്തിൽപ്പെട്ടതാകുന്നു, കെട്ടുകഥകളിൽപ്പെട്ടതാകുന്നു. വലം യസ്ബുത് ഫിഹ അനിൽ മഅസൂമി ഹദീസുൻ യജിബു ഇത്തിബാഉഹു, വിശ്വാസയോഗ്യമായ പിന്തുടരപ്പെടാൻ അർഹതയുള്ള ഹദീസുകളൊന്നും ആവശ്യകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വലാക്കിൻ റവാ ഇബ്നു അബി ഹാത്തിം ഹാഹുന ഹുന ഹദീസൻ ലാ യസ്ഹു സനദുഹു. ഇബ്നു അബി ഹാത്തിമിൻ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ സനദ് സ്വഹീഹ് അല്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസയോഗ്യമല്ലാത്ത പല ചരിത്രങ്ങളും പല ഖിസ്സകളും തഫ്സീറുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും പ്രാമാണികമല്ല, പ്രമാണയോഗ്യമല്ല എന്ന് ഇബ്നു കസീർ റഹ്മഹുള്ള കൃത്യമായി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കാണാം, വഹൽ ജാഅക അയ്യുഹർ റസൂൽ ഖബറുൽ മുതഖാസിമൈനി അല്ലദീന തസവ്വറു അലാ ദാവൂദ്. മുഹമ്മദ് നബിയെ, താങ്കൾക്ക് രണ്ട് എതിർവാദികളുടെ വർത്തമാനം താങ്കൾക്കെത്തിയിട്ടുണ്ടോ? അവർ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ മതിൽ കയറിക്കൊണ്ടുവന്നു. ഫീ മകാനി ഇബാദത്തിഹി, അദ്ദേഹം ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത്. ഫർത്താഅമിൻ ദുഖൂലിഹിമ, അവരുടെ പ്രവേശനം കാരണം അദ്ദേഹം ഭയപ്പെട്ടു. ഖാലൂലഹു ലാ തഖഫ്, അപ്പോൾ അവർ പറയാണ് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഫനഹ്നു ഖസ്മാനി ളലമ അഹദുന അൽ ആഖർ, ഞങ്ങൾ രണ്ട് തർക്കിക്കുന്നവരാകുന്നു, ഞങ്ങളിൽ ഒരാൾ അപരൻ്റെ മേൽ അതിക്രമം ചെയ്തിരിക്കുന്നു. ഫഖ്ദി ബൈനന ബിൽ അദ്ലി, നീതിപൂർവം ഞങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുക, നിങ്ങൾ വിധി കൽപ്പിക്കുക. വലാ തജുർ അലൈന ഫിൽ ഹുക്മി, ഒരിക്കലും അനീതി ഞങ്ങളുടെ കാര്യത്തിൽ കാണിക്കരുത്. വ അർഷിദ്ന ഇലാ സവാഇ സബീൽ, ഞങ്ങളെ ശരിയായ വഴിയിലേക്ക് നിങ്ങൾ വഴി നയിക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മാർഗദർശനം നൽകുകയും ചെയ്യുക. ഇതാണ് അവർ ആവശ്യപ്പെട്ടതായി അള്ളാഹു എടുത്തു പറയുന്ന കാര്യം. അപ്പോൾ ഈ വചനത്തിൽ അള്ളാഹു പറഞ്ഞ കാര്യം, വഹൽ അതാക നബ ഉൽ ഖസ്മി ഇദ് തസവ്വറുൽ മിഹ്റാബ്, വഹൽ അതാക നിനക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ലഭിച്ചിട്ടുണ്ടോ, നബ ഉൽ ഖസ്മി, വ്യവഹാരകക്ഷികളുടെ അല്ലെങ്കിൽ എതിർവാദികളുടെ വർത്തമാനം. ഇദ് തസവ്വറു, അവർ ചുമർ കയറി വന്ന പോൾ. അൽ മിഹ്റാബ്, പ്രാർത്ഥനാ മണ്ഡപത്തിൽ. തുടർന്ന് ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, إذ دخلوا على داوود ففزع منهم قالوا لا تخف خصمان بغى بعضنا على بعض فاحكم بيننا بالحق ولا تشطط واهدنا إلى سواء الصراط إذ دخلوا
1: അതായത് അവർ പ്രവേശിച്ചപ്പോൾ, അലാ ദാവൂദ ദാവൂദിൻ്റെ മേൽ, ഫഫസിഅ എന്നിട്ടദ്ദേഹം നടുങ്ങി അല്ലെങ്കിൽ ഭയന്നു. മിൻഹും അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരാൽ. ഖാലു, അവർ പറഞ്ഞു, ലാ തഖഫ്, താങ്കൾ പേടിക്കേണ്ട. ഖസ്മാനി, രണ്ടു വ്യവഹാര കക്ഷികളാണ്. ബഗ, അതിക്രമം ചെയ്തു. ബഅദുന, ഞങ്ങളിൽ ചിലർ. അലാ ബഅദിൻ, ചിലരുടെ മേൽ. ഫഹ്കും, അതിനാൽ വിധിക്കണം, താങ്കൾ വിധിക്കണം. ബൈനന, ഞങ്ങൾക്കിടയിൽ. ബിൽ ഹഖി, ന്യായപ്രകാരം. വലാ തുഷ്തിത്, നീതികേട് ചെയ്യരുത് അല്ലെങ്കിൽ അനീതി കാണിക്കരുത്, അതുമല്ലെങ്കിൽ വീഴ്ച വരുത്തരുത്. വഹ്ദിന, ഞങ്ങൾക്ക് മാർഗദർശനം നൽകണം അല്ലെങ്കിൽ ഞങ്ങളെ നയിക്കണം. ഇലാ സവാഇസ്സിറാത്ത്, നേരായ പാതയിലേക്ക്. അതായത് അവർ ദാവൂദിൻ്റെ മേൽ പ്രവേശിച്ച സന്ദർഭം, എന്നിട്ട് അദ്ദേഹം അവരെ സംബന്ധിച്ച് ഭയന്ന് നടുങ്ങി. അവർ പറഞ്ഞു, പേടിക്കേണ്ട, ഞങ്ങൾ രണ്ടു വ്യവഹാര കക്ഷികളാണ്. ഞങ്ങളിൽ ചിലർ ചിലരുടെ മേൽ അതിക്രമം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് താങ്കൾ ഞങ്ങൾക്കിടയിൽ ന്യായപ്രകാരം വിധിച്ചു തരണം. നീതികേട് ചെയ്യരുത്, ഞങ്ങളെ നേരായ പാതയിലേക്ക് മാർഗദർശനം നൽകുകയും ചെയ്യണം. ഇതാണ് ദീർഘമായ ഈ വചനത്തിൽ അള്ളാഹു ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന കാര്യം. ഇവിടെ മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നു, വലം യദ്ഖുലു അലൈഹി മഅബാബിൻ,
0: അവർ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പ്രവേശിച്ചത് പ്രധാന കവാടത്തിലൂടെയല്ല, അല്ലെങ്കിൽ വാതിലിലൂടെയല്ല. ഫലിദാലിക്ക ലമ്മ ദഖലു അലൈഹി ബിഹാദിഹി സൂറ, ഈ ഒരു പ്രവേശനം, അനുവാദം ചോദിച്ചിട്ടില്ല, അതേപോലെ തന്നെ വാതിലിലൂടെയല്ല പ്രവേശിച്ചത്. അത് ഫസിഅ മിൻഹും വഖാഫ, അവരെ തൊട്ട് അദ്ദേഹത്തിന് ഭയമുണ്ടാവാൻ കാരണമായി. ഫഖാലു ലഹു, അവർ അദ്ദേഹത്തോട് പറഞ്ഞു, നഹ്നു ഖസ്മാനി, ഞങ്ങൾ രണ്ടു തർക്കിക്കുന്നവരാകുന്നു, അതുകൊണ്ട് ഫലാ തഖഫ് ബഗാ ബഅദുനാ അലാ ബഅദിൻ, താങ്കൾ പേടിക്കേണ്ടതില്ല, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിൽ ചിലർ ചിലരോട് അതിക്രമം ചെയ്തിരിക്കുന്നു, ബിദ്ദുൽമി, അനീതി കൊണ്ട് അല്ലെങ്കിൽ കുറവ് വരുത്തിക്കൊണ്ട്. ഫഹ്കും ബൈനാ ബിൽ ഹഖ്, താങ്കൾ ഞങ്ങൾക്കിടയിൽ നീതിപൂർവം വിധിക്കണം. ഐ ബിൽ അദ്ലി വലാ തമിൽ മഅഹദിന, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ, ഞങ്ങളിൽ ഒരാളോട് താങ്കൾ ചായ്വ് കാണിക്കരുത്, ഒരു പക്ഷപാതിത്വം താങ്കൾ കാണിക്കരുത്. വലാ തുഷ്തിത്ത്, താങ്കൾ അനീതി പ്രവർത്തിക്കുകയും ചെയ്യരുത്. വഹ്ദിന ഇലാ സവാ ഇസ്സിറാത്ത്, ഞങ്ങളെ ശരിയായ വഴിയിലേക്ക് താങ്കൾ വഴി നയിക്കണം. വൽ മഖ്സൂദു മിൻ ഹാദാ അന്നൽ ഖസ്മൈനി ഖദ് അറഫ അന്ന ഖസ്ദഹുമാ അൽ ഹഖുൽ വാദിഹു സർഫ്, ഇവിടെ ഈ തർക്കിക്കുന്ന ആളുകൾ പറഞ്ഞ കാര്യം ഞങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നം താങ്കളൊന്ന് പരിഹരിക്കണമെന്നാണ്. വൈദാക്കാന ദാലിക്ക ഫസ യഖുസ്സാനി അലൈഹി നബഅഹുമാ ബിൽ ഹഖി, എന്നിട്ട് അവർ അവരുടെ കാര്യം കൃത്യമായി ശരിയായ രൂപത്തിൽ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഇന്നമാ കാന ദാലിക്ക ലി അന്നഹു കാന ഫീ മിഹ്റാബിഹി, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മിഹ്റാബിലായിരുന്നു. വഹുവ അഷ്റഫ് മക്കാനിൻ ഫീ ദാരിഹി, ഈ മിഹ്റാബ് എന്ന് പറഞ്ഞാൽ തൻ്റെ വീട്ടിലുള്ള ഒരു ഉയർന്ന സ്ഥലമാകുന്നു അത്, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ സ്ഥലം. വക്കാന ഖദ് അമറ ഇല്ലാ അല്ലാ യദ്ഖുല അലൈഹി അഹദുൻ ദാലിക്കല യൗം, അദ്ദേഹം പറഞ്ഞിരുന്നു ആരും അന്ന് അങ്ങോട്ട് പ്രവേശിക്കരുതെന്ന്. ഇബാദത്തിൽ മുഴുകി അദ്ദേഹം കഴിച്ചു കൂട്ടുകയായിരുന്നു. ഫലം യഷ്ഉർ ഇല്ലാ ബി ഷഖ്സൈനി ഖദ് തസവ്വറു അലൈഹിൽ മിഹ്റാബ്, അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് മതിൽ ചാടിക്കൊണ്ട് രണ്ടു പേര് പ്രവേശിച്ചത്. ഐ ഇഹ്താത്വാ ബിഹി യസ്അലാനിഹി അൻ ഷഅനിഹിമാ, തങ്ങളുടെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് രണ്ടു പേർ പ്രവേശിച്ചത്. ഇവിടെ സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, അന്ന ദാവൂദ് അലൈഹിസ്സലാം ഫി ഹാദിഹിൽ ഹാലിൽ കാന ഖദ് അഗ്ലഖൽ ബാബ് ഔ ജഅല അലൈഹി ഹാജിബൻ യംനഉ അന്നാസ മിന ദുഖൂലി അലൈഹി, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വാതിലടച്ച് അതല്ലെങ്കിൽ മറ്റൊരാൾ തന്നിലേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു മറ സ്വീകരിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. ആ സന്ദർഭത്തിലാണ് ഇവർ അവിടെ അദ്ദേഹത്തിനടുക്കിലേക്ക് പ്രവേശിച്ചത്. ഇവിടെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അന്നൽ ഹുക്മ ബൈനന്നാസി അഫ്ദലു മിനൽ ഇബാദത്തിൽ ഖാസ, ജനങ്ങൾക്കിടയിൽ വിധി പറയുക എന്നത് സ്വകാര്യമായി ഇബാദത്തിൽ മുഴുകുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമാകുന്നു. ലി അന്ന നഫ്അഹു മുതഅദ്ദിൻ, ആ വിധി പറയൽ അത് ഒരുപാട് ഗുണഫലങ്ങൾ അത് ഉളവാക്കുന്നതാകുന്നു. വൽ ഇബാദത്തുൽ ഖാസ നഫ്ഉഹാ ഖാസിറുൻ, സ്വകാര്യമായ ഇബാദത്തുകൾ അത് ആ വ്യക്തിയിൽ മാത്രം പരിമിതപ്പെടുന്നതാകുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ മാത്രം ചുരുങ്ങുന്നതാകുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, അന്നൽ അംബിയാ യൽഹഖുഹും മിന ത്വബാഇഇ അൽ ബശരിയ്യ മാ യൽഹഖു ഗൈറുഹും, ഏ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള പ്രകൃതിയും അതെല്ലാം പ്രവാചകന്മാർക്കും ഉണ്ടാകും. സാധാരണ മനുഷ്യരുടെ ഒരു ധാരണ, പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അവർ ദിവ്യത്വമുള്ളവരാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ അവർ മറ്റു മനുഷ്യരിൽ നിന്ന് ഒരുപാട് പ്രത്യേകതകളുള്ളവരാകുന്നു, അവർക്ക് മാനുഷികമായ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കുകയില്ല എന്നൊക്കെ ധരിക്കുന്നവരുണ്ട്. അത് തെറ്റാകുന്നു. പ്രവാചകന്മാർക്ക് മറ്റു മനുഷ്യരുമായി ഒരുപാട് പ്രത്യേകതകളുണ്ട്. അള്ളാഹു അവർക്ക് പ്രത്യേകം വഹി നൽകുന്നു, അതേപോലെയുള്ള പല മുഅ്ജിസാത്തുകളും അവരിലൂടെ വെളിപ്പെടുത്തുന്നു എന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. എന്നാൽ മനുഷ്യൻ്റെ പ്രകൃതി തന്നെയാണ് അവർക്കുമുള്ളത്. അവർക്ക് ഭയമുണ്ടാകും, അവർക്ക് ദുഃഖമുണ്ടാകും, അതേപോലെ തന്നെ അവർക്കും വേദനയുണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും മനുഷ്യൻ്റേതുപോലെ മനുഷ്യരുടേതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കുമുണ്ടാകും. അത് പറഞ്ഞുകൊണ്ട് പറയുന്നു, ഫഫസിഅ മിൻഹും, അവർ അദ്ദേഹം അവരിൽ നിന്ന് ഭയപ്പെട്ടു. ഹൈസു ലഹിഖഹു അൽ ഫസഉ കമാ യൽഹഖു അസ്സായിറുൻ നാസ്, മറ്റു മനുഷ്യർക്കൊക്കെ ഉണ്ടാകുന്ന പോലെയുള്ള ഭയം അദ്ദേഹത്തിനുമുണ്ടായി. അന്നഹാദൈനിൽ ഖസ്മൈനി, ഈ രണ്ടു പേർ, മറ്റൊരു കാര്യം അതാണ്, ഈ രണ്ടു പേർ അസാ അൽ അദബ മിം ബഅദിൽ വുജൂഹി ഹൈസു ഖാല, അദ്ദേഹത്തോട് അപമര്യാദയായിട്ടാണ് അവർ സംസാരിച്ചത്, അല്ലെങ്കിൽ അവരുടെ സംസാരത്തിൽ അവരുടെ പെരുമാറ്റത്തിൽ അദബു കേടുണ്ട്, മര്യാദക്കേടുണ്ട്. അവർ പറഞ്ഞു, ഫഹ്കും ബൈനനാ ബിൽ ഹഖി വലാ തുഷ്തിത്, ഈ വാക്ക് തന്നെ അവരുടെ മര്യാദക്കേടിൻ്റെ തെളിവാകുന്നു. താങ്കൾ ഞങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കണം, ന്യായമായി തീർപ്പ് കൽപ്പിക്കണം, താങ്കൾ അനീതി പ്രവർത്തിക്കരുത്. അവിടെ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് അനീതി അവർ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു പ്രവാചകൻ എന്ന നിലക്ക് നീതികേട് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ അവരുടെ സംസാരത്തിൽ താങ്കൾ നീതി കേട് കാണിക്കരുതെന്നത് അത് അപമര്യാദയായ ഒരു സംസാരമാകുന്നു എന്ന് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. മറ്റൊന്ന്, ഇത് ദഖല അല ദാവൂദ, അവർ രണ്ടുപേർ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ പ്രവേശിച്ചു. ഫുജ് അത്തൻ, വളരെ പെട്ടെന്ന്, ഒരനുവാദം ചോദിക്കാതെ ധൃതി പിടിച്ചുകൊണ്ടാണ് പ്രവേശിച്ചത്. ഫർത്താഅമിൻ ദുഖൂലിഹിമ അലൈഹി ഫുജ് അത്ത ഫുജ് അത്തൻ ബിഹാദിഹി ത്വരീഖ ഗൈറൽ മഅലൂഫ, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അവർ പ്രവേശിച്ച ആ പ്രവേശനവും പെട്ടെന്നുള്ള പ്രവേശനവും അദ്ദേഹത്തിൽ ഭയമുണ്ടാക്കി. ലിദ്ദുഖൂലി അലൈഹി ഫലമ്മ തബയ്യന ലഹുമ ഇർതിയഅഹു ഖാല, അങ്ങനെ തങ്ങൾ വന്നത് തങ്ങളുടെ ഈ പ്രവേശനം അദ്ദേഹത്തിന് ഭയമുണ്ടാക്കിയിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കിയപ്പോൾ അവർ പറഞ്ഞു, ലാ തഖഫ്, തുടർന്നുള്ള വചനത്തിൽ കാണാം, നിങ്ങൾ താങ്കൾ പേടിക്കേണ്ടതില്ല. നഹ്നു ഖസ്മാനി, ഞങ്ങൾ രണ്ട് തർക്കിക്കുന്നവരാകുന്നു, എതിർവാദികളാകുന്നു. ളലമ അഹദുന അൽ ആഖർ, ഞങ്ങളിൽ ഒരാൾ അപരനോട് അനീതി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഫഹ്കും ബൈനനാ ബിൽ അദിൽ, ഞങ്ങൾ താങ്കൾ ഞങ്ങൾക്കിടയിൽ നീതിയോടുകൂടി വിധി പറയണം. വലാ തജുർ അലൈന ഇദാ ഹകംത ബൈനന, താങ്കൾ ഞങ്ങൾക്കിടയിൽ വിധി പറയുമ്പോൾ ഒരിക്കലും അനീതി പ്രവർത്തിക്കരുത്. വ അർഷിദുന, ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകണം. ഇലാ സവാ ഇസ്സബീലി, ശരിയായ പാതയിലേക്ക്. അല്ലദി ഹുവ സബീലു സ്വവാബ്, അതാണ് ചൊവ്വായ വഴി, നേരായ മാർഗം. അങ്ങനെയുള്ള നേർവഴിയിലേക്ക് ഞങ്ങൾ താങ്കൾ വഴി നയിക്കണം. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ കാര്യത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, പ്രവാചകന്മാർക്ക് അള്ളാഹു എപ്പോഴെങ്കിലും അറിയിച്ചു കൊടുത്താലല്ലാതെ അദൃശ്യം അല്ലെങ്കിൽ ഗൈബ് അറിയാൻ സാധ്യമല്ലെന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ആളുകൾക്കിടയിൽ, പ്രത്യേകിച്ച് സാധാരണക്കാർക്കിടയിൽ, തങ്ങളുടെ കൂട്ടത്തിൽ വലിയവരെന്ന് പറയപ്പെടുന്ന, വലിയുകൾ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ആളുകൾക്ക് അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നവരെ ബഹുജനങ്ങൾക്കിടയിൽ കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹു ഏതൊരാൾക്ക്, ഏതൊരു പ്രവാചകന് അദൃശ്യകാര്യം അറിയിച്ചു കൊടുക്കുന്നുവോ അപ്പോഴല്ലാതെ ഒരിക്കലും തന്നെ മറഞ്ഞ കാര്യം അറിയാൻ ഒരാൾക്കും സാധ്യമല്ല. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്ന ആളുകൾ, അവർ വന്ന ആ അവസ്ഥയും അതേപോലെ തന്നെ അവർ സംസാരിച്ച സംസാരവുമൊന്നും അവർ പറഞ്ഞപ്പോഴല്ലാതെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഇതിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന് ധാരാളം ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം, ആ ചരിത്രത്തിലൂടെ ധാരാളം മാതൃകാ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ കലാമുമായി കൂടുതൽ ബന്ധപ്പെടാൻ, കൂടുതൽ അടുത്തറിയാൻ പരിശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ ഏതാനും ഭാഗങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായി. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. نور على مر الزمان
5: تألقا وأضاء للدنيا طريقا വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന
6: ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത്, തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഖുർആൻ ടെലിക്വിസ്. വിശുദ്ധ ഖുർആനിലുള്ള അറിവുകൾ പരിപോഷിപ്പിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഖുർആൻ ടെലിക്വിസിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ നടത്തി വരുന്ന ഖുർആൻ ടെലിക്വിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആയിഷ ഷബീർ. ആയിഷ എവിടുന്ന വിളിക്കുന്നത്?
2: കാസർഗോഡ്.
1: കാസർഗോഡ്. ആമിനന്റെ ഇത്താത്തയാണോ? എത്രാം ക്ലാസ്സിൽ ആയിഷ പഠിക്കണേ? ഫിഫ്ത്തിലാണ് അല്ലേ? ഓക്കെ. ആയിഷ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
2: ആയിഷ
1: ഖുറാൻഡിലേക്ക് വിളിച്ചിട്ടുണ്ട് അല്ലേ? മാഷാല്ലാ. ആയിഷക്ക് ഇതിനു മുമ്പ് സമ്മാനം
2: കിട്ടിയിട്ടുണ്ടോ?
1: ഏതൊക്കെ എത്ര സൂറത്തുകള് പഠിച്ചിട്ടുണ്ട് ആയിഷ? അഞ്ച് ജ്യൂസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? മാഷാല്ലാ ബർക്കല്ലാ ഫീക്ക്. ഓക്കെ, അപ്പൊ ആയിഷ ഭയങ്കര കോൺഫിഡൻസിലാണ് അല്ലേ? പന്ത്രണ്ട് സമ്മാനം വാങ്ങിയിട്ടില്ലേ? പതിനൊന്ന് വാങ്ങിയില്ലേ? ഈ പ്രാവശ്യം വാങ്ങണ്ട. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കട്ടെ. ഞാൻ ഇതുവരെ ആയിഷനെ ചോദിച്ചിട്ടില്ലല്ലോ. ഇൻഷാല്ലാ അപ്പൊ നമുക്ക് റെഡിയാക്കാം. സാധാരണ 10 അല്ലെങ്കിൽ 5 മേലെ സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പരമാവധി ടഫാക്കും.

ഓക്കെ, അപ്പോ ഇങ്ങനെ ചോദിക്കാം, ഒന്നാമത്തെ ചോദ്യം തബാറക ജുസ്, രണ്ടാമത്തെ ചോദ്യം ഖാലഫമ ജുസ്, മൂന്നാമത്തെ ചോദ്യം ഹാമീം ജുസ്. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഞാനൊരു ആയത്ത് തോതും, ആ ആയത്ത് ഏത് സൂറത്തിലാന്ന് പറയണം, അതേപോലെ ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്തും പറയണം. വളരെ ടഫായിരിക്കും കേട്ടോ. എങ്ങനെ? അതെ, ഹാമിം ജുസൂന്ന് ഇതേപോലെയാണ് ചോദിക്കുക, കാലഫമീന്ന് ഇതേപോലെ ചോദിക്കുക. പതിനൊന്നെണ്ണം വാങ്ങിയില്ലേ? ഓക്കെ, ഇൻഷാല്ലാ. ആരും സഹായിക്കാൻ അടുത്തില്ലല്ലോ. ഓക്കേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا تبقي ولا تذر لواحة للبشر عليها 19 ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണ്? ആയിഷ, ബാക്കി ഓതൂല, മൂന്നായത്തുകൾ ഓതുള്ളൂ. ലാ തുബ്ഖി വലാ തദർ ലവാഹതുൽ ലിൽ ബശർ അലൈഹാ 19. തബാറക ജ്യൂസ് ആണ്. ലാ തുബ്ഖി വലാ തദർ ലവാഹതുൽ ലിൽ ബശർ അലൈഹാ 19.

0: എന്തിയെ
1: ചൂടാ.
0: കിട്ടണില്ലേ?
1: ണ്ട് കുറച്ച് ദിവസമായി എനിക്കിപ്പോ കുറാൻ പഠിക്കുന്നുണ്ട്, അപ്പൊ ഈ ഫീലേക്ക് ഡവറാക്കാൻ സമയം കിട്ടിയില്ല.
0: അപ്പൊ ആയിഷല്ലേ പറഞ്ഞത് തബാറക്ക് ജ്യൂസ് എന്ന് ചോദിക്കാന്ന്?
1: നാലും അഞ്ചും ഈസി, ഇപ്പൊ ഞാനത് ദൗറ ചെയ്തോണ്ടേ.
0: ഓക്കെ, എന്നാ അമ്മ ജ്യൂസ് എന്നും
1: സ്ഥാനം
0: ഹാമിയും ജ്യൂസ് എന്നും കാലഫും ജ്യൂസ് എന്നും ചോദിക്കാം.
1: ഓക്കെ.
0: ഹാമിയും ജ്യൂസ് എന്നാണ് ചോദ്യം.
1: الحمد
0: أعوذ
1: لله.
0: بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. فضلا من الله ونعمة والله عليم حكيم. ഈ ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറ ഹുജറാത്ത്. മഷാല്ലാ, ചോദ്യം കഴിഞ്ഞിട്ടില്ല. സൂറ ഹുജറാത്തിന്റെ അവസാനത്തെ ആയത്ത് ഏതാ? മാഷാല്ലാ ബർക്കല്ലാഹു ഫീക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട്. ഓക്കെ, ഒന്ന് ഖാലഫമ ജുസൂന്നും ഒന്ന് അമ്മ ജുസൂന്നും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. وأم

0: يتنازعون فيها كأسا لا لغو فيها ولا تأثيم. ഈ ആയത്തുകൾ ഏത് സൂറത്തിലാണെന്ന് ആയിഷക്ക് അറിയാം. സൂറത്ത് ഏതാ? സൂറത്തൂർ. ഓക്കെ, അതല്ല ചോദ്യം. അതിന്റെ അവസാനത്തെ ആയത്തും ആയിഷക്ക് അറിയാം. ഏതായത്? സൂറത്ത് തൂറിന്റെ അവസാനത്തെ ആയത്ത് ഏതാണ് ആയിഷ? സൂറത്ത് ഫുള്ള് ഓതി വെക്കാണോ?
1: بسم الله الرحمن الرحيم ومن الليل فسبح وأدبار وإدبار النجوم
0: ومن الليل فسبحه
1: وإدبار النجوم.
0: اوكي ما شاء الله بارك الله فيك. അപ്പോൾ രണ്ട് ചോദ്യത്തിന് ഉത്തരം അറിയാൻ എനിക്കറിയാം, പക്ഷേ നമ്മുടെ ചോദ്യം അതല്ല. രണ്ടാമത്തെ ചോദ്യം ഞാൻ ഓദ്യ ആയത്തുണ്ടല്ലോ, തനാസഅഉന ഫീഹ കഅസൻ, ആ ആയത്ത് ഏത് പേജിലാണ്? ആ ആയത്തിലുള്ള പേജിന്റെ സ്റ്റാർട്ടിങ് എന്താണ്?

0: أفسحر هذا أم أنتم لا تبصرون؟
1: മാഷാല്ലാ ബാറക്കല്ലാ ഫീക്ക്. അപ്പൊ വെറുതെ കിട്ടിയതല്ല അല്ലേ 11 എണ്ണം അല്ലേ? ഓക്കെ മാഷാല്ലാ. അവസാനത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതും, ആ ആയത്ത് ഏത് സൂറത്തിലാന്ന് പറയണം, ആ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് ഓതണം, അതേപോലെ ആ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്തും പറയണം. ഓക്കെ. അമ്മ ജുസാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن عليكم لحافظين كراما كاتبين وإن عليكم لحافظين أذان آية آية تيد سورة لنا അല്ല
0: അല്ലേ?
1: ഇന്നലൈക്കും.

0: സമയം വളരെ കുറവാണ്. ഐഷ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, പെട്ടെന്ന് ഉത്തരം പറയണം. സൂറം ഉറപ്പാണോ? ഉറപ്പല്ലേ? ഞാൻ ചോദിച്ച ചോദ്യം ഏതായിരുന്നു? ഓക്കെ, അത്രക്ക് ഉറപ്പല്ലേ? ഓക്കെ, ഞാൻ ഉത്തരം പറയട്ടെ. وإن عليكم لحافظين كراما كاتبين يعلمون ما تفعلون إن الأبرار لفي نعيم. سورة انفطار. وإن عليكم لحافظين إن الله. ഓക്കെ, ഇന്നൽ അബ്റാറ ലഫീ നഈം എന്ന് രണ്ട് സൂറത്തിലുണ്ട്, ഇൻഫിത്വാറിലുണ്ട്, മുത്തഫിഫീനിലുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചത് വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമ കാതിബീൻ, മുത്തഫിഫീൻ്റെ തൊട്ട് മുമ്പത്തെ സൂറത്താണ് ഇൻഫിത്വാർ. ഓക്കെ ആണോ? ആ, അപ്പം ഞാൻ എന്താ തുടക്കത്തിൽ പറഞ്ഞത്? ഓക്കെ, സാരല്ല, ഇൻഷാല്ല അടുത്ത ഞായറാഴ്ചയും ചാൻസ് ഉണ്ട്. ഇൻഷാല്ല ഇനിയും എന്താ പറയുക, എല്ലാ ഞായറാഴ്ചയും വിളിക്കണം, എല്ലാ ഞായറാഴ്ചയും സമ്മാനം വാങ്ങുമെന്ന് എനിക്കറിയാം. ഇനിയും ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കും, 5 ജൂസ് എന്ന് ചോദിക്കും. ഓക്കെ, അങ്ങനെ ചോദിക്കാൻ പറയണം കേട്ടോ. ഇൻഷാല്ല 5 ജൂസ് എന്നും ചോദിക്കാൻ പറയണം കേട്ടോ. മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ, പക്ഷെ 5 ജൂസൊന്നും ചോദിക്കാൻ പറഞ്ഞിട്ട് അത്രയും കോൺഫിഡൻസിൽ ഇരിക്കണം. ഇൻഷാല്ല മഷാല്ല. എന്തായാലും എന്താ, ഹാമിം ജുസുവും ഖാലഫമ ജുസുവും വളരെ ഉഷാറാണ്, പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മഷാല്ല, ബർക്കല്ലാഹു ഫീക്. അമ്മ ജുസുവും ക്ലിയർ ആണെന്ന് എനിക്കറിയാം, പക്ഷേ കൺഫ്യൂഷൻ വരുന്ന സംഭവങ്ങളാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ബാക്കി തബാറക് ജുസ് ആണെങ്കിലും ഖദ്സിമ ജുസ് ആണെങ്കിലും ഒക്കെ ഇതേപോലെ തന്നെ ആവണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇൻഷാല്ലാ ഈ എപ്പിസോഡിലെ അടുത്ത കോളറിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അസ്മി. ഓക്കെ, അസ്മി എവിടുന്ന് വിളിക്കുന്നത്? ഗുരുവായൂർ. ഓക്കെ, മഷാല്ല. അസ്മി എത്രാം ക്ലാസ്സിലാണ് അസ്മി പഠിക്കുന്നത്? മൂന്നാം ക്ലാസ്സിലല്ലേ. മദ്രസയിൽ പഠിക്കുന്നുണ്ടോ? മദ്രസയിൽ എത്രയില്ല? മദ്രസയിലും മൂന്നിലാണ്, സ്കൂളും മൂന്നിലാണ് അല്ലേ. മഷാല്ലാ ബറക്കല്ലാ. ഈ പ്രോഗ്രാമിലേക്ക് ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ അസ്മി? ആദ്യമായിട്ടാണ് അല്ലേ. ഓക്കെ, അപ്പോ പ്രോഗ്രാം എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അമ്മ ജുസ് എന്ന് മൂന്ന് ചോദ്യങ്ങൾ അസ്മിനോട് ചോദിക്കും. വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയണം. ഓക്കെ, ഉമ്മനോട് ചോദിക്കാനൊന്നും പറ്റൂല, അസ്മി ഉത്തരം പറയണം. ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഇൻഷാല്ലാ പീസറയുടെ നിന്നുള്ള ഒരു സമ്മാനം അസ്മിൻ്റെ വീട്ടിലേക്ക് എത്തും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കും. അതുമാത്രമല്ല, ആദ്യമായിട്ട് വിളിക്കാനതുകൊണ്ട് കുറച്ചുകൂടി സിമ്പിളായിരിക്കും. അസ്മിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അസ്മി? ഇപ്പൊ അടുത്ത് ആരൊക്കെയുണ്ട്? എങ്ങനെ?
1: ഉമ്മക്കിണ്ട്, ഉപ്പുണ്ട്, ഇക്കാരിയുണ്ട്, മാമിയുണ്ട്, ഉമ്മമ്മ, പൂപ്പയുണ്ട്.
0: മാഷാ മാഷാ. ഇപ്പൊ അടുത്ത് ആരുള്ളത്?
1: അടുത്ത് ഉമ്മ.
0: ഉമ്മണ്ട്. ഓക്കെ മാഷാ. അസ്മിക്ക് ഏതൊക്കെ സൂറത്ത് അറിയാം അസ്മി? ബുറൂജ് വരെ അറിയാം അല്ലേ, സൂറത്തു നാസ് മുതൽ അല്ലേ. ഓക്കെ മാഷാ, ബറക്കല്ലാഹു ഫീക്. അപ്പോ സൂറത്തു നാസ് മുതൽ ബുറൂജ് വരെയുള്ള ഏതെങ്കിലും മൂന്ന് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാം. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോ ഉമ്മച്ചിനെ നോക്കരുത്, അല്ലെ താത്തേനെ നോക്കരുത്, അസ്മിനോടാണ് ചോദ്യം ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും പേടിക്കാതെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കും, അതിന് ഉത്തരം പറയാം. ഓക്കെ റെഡി അല്ലേ? ഓക്കെ ചോദിക്കട്ടെ. ശ്രദ്ധിച്ച് കേൾക്കാം, ഞാനൊരായത്തോതും ആ ആയത്ത് കഴിഞ്ഞിട്ടുള്ള രണ്ടായത്തോതിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الإنسان ما لها يومئذ تحدث أخبارها باقي لا ആ സൂറത്തിലുള്ള ആയത്തുകളൊന്ന് ഓതു അസ്മി.
1: ബിഅന്നാ റബ്ബക ഔഹാലഹ യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറ തുഹദ്ദ്.
0: അല്ല അത് തൊട്ട് മുമ്പത്തെ ആയത്താണ്. ബിഅന്നാ റബ്ബക ഔഹാലഹ യൗമ ഇദി യസ്ദുറു
1: യസ്ദുറുന്നാസു അഷ്ടാത ലിറൗ അഅമാലഹും ഫമൻ യഅമൽ മിസ്
0: ണോ ഷെറാണോ? ഖൈർ ഉറപ്പാണോ? മാറുവോ? ഇല്ല. ഓക്കെ ആ ഓദിക്കോ. ഫമയ്യാമൽ മിസ്ഖാല ദറത്തിൻ ഖൈറയ്യറ. മാഷാല്ലാഹ് ബറക്കല്ലാഹു ഫീക്. ഇനി അസ്മി അത് ഏതാണ് സൂറത്ത്? ആ സൂറത്തിന്റെ പേരെന്താ? ആ സൂറത്തിന്റെ പേരെന്താണ്? സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് എന്താ? ആ സൂറത്തു സൽസലയാണ്. മാഷാല്ലാ ബാർക്കല്ലാഹു ഫീക്. ആ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്ത് എന്താണ് അസ്മി? മാഷാല്ലാ ബാർക്കല്ലാഹു ഫീക്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം, മനസ്സിലായോ? ഇത്രയും സിമ്പിളായിരിക്കും നമ്മുടെ പ്രോഗ്രാം. ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഈ രണ്ട് ചോദ്യത്തിനും കറക്റ്റായിട്ട് ഉള്ള ഉത്തരം പറഞ്ഞാലേ അസ്മിക്ക് സമ്മാനം കിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും ഉമ്മച്ചിനെ നോക്കരുത് കേട്ടോ, തെറ്റിക്കൂട്ടാവുന്ന ഒരു പ്രശ്നമില്ല. ഓക്കെ എന്നാൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം.
1: ഓക്കെ
0: أعوذ بالله من الشيطان

0: اوكي. ثم كلا سوف تعلمون، كلا لو تعلمون علم اليقين. باقي ودنو ഒന്നൂടെ ഒന്നൂടെ അതന്നെയാണ് സൂറത്ത്, അതന്നെയാണ്. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറൗന്നൽ
1: ഐനൽ.
0: ആ പോരട്ടെ, അതന്നെ. സുമ്മല തു
1: തുഹദ്
0: സുമ്മല തുസ്
1: സുമ്മല തുസ്അലിന്ന യൗമ ഇദൻ അനിൻ നഈൻ.
0: മാഷാല്ലാ ബാറക്കല്ലാ ഫീക്. ഓദ്യത് വളരെ ഉഷാറായിട്ടുണ്ട് അസ്മി. അതേതാണ് സൂറത്ത് അസ്മി? തക്കാസു. മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്. രണ്ട് ചോദ്യവും വളരെ ഉഷാറായിട്ട് ഭംഗിയായിട്ട് ഓതി. അവസാനത്തെ ഒറ്റ ചോദ്യം കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഇതിൽ ഔട്ടായി കഴിഞ്ഞാൽ സമ്മാനം പോവും. ഇതും കൂടി എങ്ങനെയെങ്കിലും പറഞ്ഞാൽ സമ്മാനം ഇൻഷാല്ലാ അസ്മിൻ്റെ വീട്ടിലേക്ക് എത്തും. ചോദിക്കല്ലേ, അമ്മച്ചിനോട് സഹായം ചോദിക്കരുതിട്ടോ, അമ്മച്ചിനെ നോക്കിയേ വേണ്ട. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يحسب أن ماله أخلده كلا لينبذن في الحطمة. إي آيت اند باكي ود
1: وما أدراك ما الحطمة نار الله الموقدة التي تطل على الأفئدة.
0: كينا
1: إلا
0: التي تطلع على الأفئدة. باقي عندها التي تطلع على الأفئدة إنها
1: إنها عليهم مؤصدة في عمد ممددة.
0: ما شاء الله بارك الله فيك. എങ്ങനെ ഉണ്ട് അസ്മി? മൂന്ന് ചോദ്യത്തിനും മാഷാല്ലാ ഉഷാറായിട്ട് ഉത്തരം പറഞ്ഞു. ഇത്രയുള്ള നമ്മൾ പ്രോഗ്രാം, മനസ്സിലായോ? അപ്പം എല്ലാ ഞായറാഴ്ചയും പ്രോഗ്രാം ഇവിടെ നടക്കും ഈ സമയത്ത്, 4 മണി ടു 6 മണി വരെ. അപ്പോൾ ഓരോ കുട്ടികൾ വിളിക്കും. ചില കുട്ടികളൊക്കെ 12, 13 സമ്മാനം വാങ്ങിയ കുട്ടികളൊക്കെ ഉണ്ട്, മനസ്സിലായോ? ഇപ്പോൾ അസ്മിക്ക് എന്തായാലും ഇനിയൊരു സമ്മാനം വീട്ടിലേക്ക് എത്തും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എല്ലാ ഞായറാഴ്ചയും ഈ സമയത്ത് ഈ നമ്പർക്ക് വിളിക്കാം. അപ്പോൾ തിരക്കുണ്ടാവും ചില സമയത്ത്, അപ്പോൾ വിളിച്ചോണ്ടിരിക്കുക. അപ്പോൾ കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ വേറെ ഉസ്താദ്മാരുണ്ടാവും, ഒരു ചോദിക്കും, അമ്മ ജൂസിന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, ഇൻഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും സലാം.
0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡിൽ വിളിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇൻഷാല്ലാ ഇനിയും എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ മക്കളെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ ബറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് ഖുർആൻ ടെലിക്വിസ്.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറ അൻആമിലെ 29 മുതൽ 35 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരി ഷെയ്ഖ് ഇദ്രീസ് അബ്കാർ.
1: പീസ് റേഡിയോ പുലരിവെട്ടം ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവെട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. പുലരിവെട്ടം.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: والخير فتنة وإلينا ترجعون.
1: جزاكم الله خيرا. നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വശ്യമായ ശ്രവണം നമുക്ക് ലഭിച്ചത് സൂറ അൽ അംബിയ 30 മുതൽ 35 വരെ വചനങ്ങളാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖാമിദി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 20-ാമത്തെ വചനം പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ ശ്രോതാക്കളെ, പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 19 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സാധാരണയായി കണ്ടുവരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് 20-ാമത്തെ ആയത്താണ് എടുക്കുന്നത്.
4: يكاد البرق يخطف أبصار

0: യകാദുൽ ബർഖു, യകാദുൽ ബർഖു. ഇവിടെ അൽ ബർഖു റാ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ബർ ബർഖു റാ രി റൂ എർ ബർഖു ബർഖു. ബർ എന്ന് റായിന് കൂടുതൽ റ ആ ഒരു ശബ്ദം വരുന്നത് ശ്രദ്ധിക്കുക. ബർഖു. യഖ്തഫു യഖ്തഫു. ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. ഖ ഖി ഖു എഖ് യഖ്തഫു. ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. അത് പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് ഈ തുബാഖ എന്ന് പറയും. അഥവാ കൃത്യമായാൽ, ആ ഒരു സിഫത്ത് കൃത്യമായാൽ മാത്രമാണ് ത എന്ന അക്ഷരത്തിൻ്റെ ആ ഒരു ശബ്ദവും യഥാർത്ഥ മഖ്റജിൽ നിന്നും ആവുകയുള്ളൂ. യഖ്തഫു ത തൈ തു എത്ത് യഖ്തഫു. അബ്സാറഹും അബ് ബാഇനെ ഖലഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അബ്സാറഹും എന്നല്ല, അബ് അബ്സാ സ്വാദുച്ചരിക്കുന്ന സമയത്തും നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അതും ഇസ്തിഇലാന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്.
1: അബ്സാറഹും അബ്സാറഹും കുല്ലമാ അദാ അലഹും കുല്ലമാ.
0: ഇവിടെ കുല്ലമാ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. കുല്ലമാ മദ്ദിൻ്റെ അക്ഷരം അദോ, അതിൽ ആദ്യത്തെ അക്ഷരം ഹംസ. അപ്പോൾ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാവുമ്പോൾ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്.
1: കുല്ലമാ അദോ.
0: ഇനി അദോ, ഇത് മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മദ് മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അതുപോലെ തന്നെ ദ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. അലാ എന്നല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, സ്വാഭാവികമായിട്ടും തജ്വീദ് നിയമങ്ങളോ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ കൃത്യമായ മഖ്റജൊന്നും അറിയാത്ത ആളുകൾക്ക് സ്വാദിന് പുള്ളിയുള്ള ദാദും ത്വാഇന് പുള്ളിയിട്ട ദാദും അതുപോലെ തന്നെ അള്ളാഹു എന്ന ഈ മൂന്ന് ശബ്ദവും ആ ഒരുപോലെ തന്നെയാണ് ആവാറുള്ളത്. അത് ശരിക്കും മൂന്നും മൂന്ന് ശബ്ദം തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് കൃത്യമായി അതിനെ കനപ്പിച്ച് ഉച്ചരിക്കണം. എദോ എദോ എലഹും. ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു അക്ഷരമാണത്.
1: എദോ എലഹും എദോ എലഹും മഷൗഫി.
0: സാക്കിന മീമിന് ശേഷം വീണ്ടും മീം. ഇദ്ഗാമു തമാസിലിൻ. ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: എദോ എലഹും മഷൗഫി.
0: ഫി എന്നതിൽ ഹാന് സുക്കുൻ നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഇവിടെയും മദ് മുൻഫസിലാണ്. അതുപോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വ ഇസ എന്നല്ല, വ ഇദ വ ഇദ അസ്ലമ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ് മുൻഫസിൽ. ഇനി അസ്ലമ അസ്ലമ അല്ല, അസ്ലമ എന്നോ അതുപോലെ തന്നെ അസ്ലമ ഈ രൂപത്തിൽ മീൻസ് കലക്കല ചെയ്തിട്ടോ അല്ലെങ്കിൽ വാദിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്നാൽ അല്ലാതെയാവുക. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പറയേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങളാണ് ദാദ്, അതുപോലെ തന്നെ ദാദ് ത ഒക്കെ. വ ഇദ അസ്ലമ അസ്ലമ
1: അസ്ലമ അലൈഹിം ഖാമു ഖാമു
0: ഖാമു അല്ല
1: ഖാമു വലൗ ഷാ അല്ലാഹു.
0: ഷാ മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടേണ്ട മദ്ദാണത്.
1: വലൗ ഷാ അല്ലാഹു ലദഹബ ലദഹബ ബിസമഇഹിം ലദഹബ ലദ ലദഹബ ലദഹബ ബിസമഇഹിം.
0: ഇവിടെ ബിസം മീമിനെ ബിസമഇഹിം എന്ന് പറയരുത്.
1: ബിസമഇഹിം ബിസമഇഹിം ബിസമഇഹിം.
0: ഐന് തൊണ്ടയുടെ മധ്യഭാഗം.
1: ബിസമഇ
0: ബിസമഇ എന്ന് ഹംസ ആവുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക.
1: ബിസമഇഹിം വ അബ്സാരിഹിം ബിസമഇഹിം വ
0: സാക്കിന മീമിന് ശേഷം വ. നേരത്തെ പറഞ്ഞതുപോലെ സാക്കിന മീമിന് ശേഷം വ അല്ലെങ്കിൽ ഫ വന്നു കഴിഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് അതിനെ പൂർണ്ണമാക്കിയിട്ട് ഉച്ചരിക്കണം. മീമിനെ പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ബിസമഇഹിം വ അബ്സാരിഹിം. ഏതുപോലെ സൂറത്തുൽ ഫാത്തിഹയിലെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ അലൈഹിം വ, ഇവിടെയൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം.
1: ബിസമഇഹിം വ അബ്സാരിഹിം വ അബ് വ അബ്
0: ബാഇന ഖലഖല ചെയ്യണം അഥവാ കേൾക്കണം.
1: വ അബ്സാരിഹിം ഇന്നല്ലാഹ
0: നൂന്ന് ശബ്ദ് മണിക്കണം.
1: അല കുല്ലി ഷൈഇൻ അല അല ഐൻ
0: തൊണ്ടയുടെ മധ്യഭാഗം, എല എന്നല്ല,
1: അല കുല്ലി ഷൈഇൻ ഷൈഇൻ ഖ
0: തൻവീന് ശേഷം ഖാഫ്, ഇഖ്ഫാഉം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കേണ്ട ഗുന്ന തൻവീനിനെ
1: ഷൈഇൻ ഖ.
0: ഖാഫ് ഇസ്തിഇലാഇന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമായതിനാൽ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും ശ്രദ്ധിക്കണം. അതുപോലെ സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കുക.
1: ഷൈഇൻ ഖ ഷൈഇൻ ഖ ഖദീർ ഖദീർ.
0: ഇവിടെ അവസാനത്തിൽ റായിനെ തെർക്കീഖ് ചെയ്യണം. ഖദീർ എന്ന് കനപ്പിക്കുകയല്ല വേണ്ടത്, തെർക്കീഖ് നേർപ്പിക്കുക.
1: ഖദീർ
0: അല്ല ഖദീർ
1: ഖദീർ.
0: അവസാനത്തിലെ ദൈർഘ്യം നീട്ടൽ മദ്ദ ആരുദുൽ സുക്കൂൻ ഒന്നുകൂടെ ഓദാം.

0: സൂറത്തുൽ ബഖറയിലെ 20-ാമത്തെ ആയത്ത്. അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആൻ കൃത്യമായി തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം, പഠിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 20-ാമത്തെ വചനമാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവൻ്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിൻ്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവൻ്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇരു ഹറമുകളുടെ ആത്മീയ സ്പന്ദനങ്ങൾ നിങ്ങളുടെ കാതുകളിലേക്ക്. വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ നബവിയിൽ നിന്നുമുള്ള അനുഗ്രഹീതമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഹ്കാഫിലെ 29 മുതൽ 35 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മാഹിർ അൽ മുഅയ്ക്കലി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമൈൻ ലൈവ്. ഹറമൈൻ ലൈവിൽ ആദ്യമായി മദീന ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള സൂറത്ത് റഅദിന്റെ 18 മുതൽ 43 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് നമുക്ക് കേൾക്കാം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹറമൈൻ ലൈവ്. ഹറമൈൻ ലൈവിൽ ഇതുവരെ മദീന ഹറമിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള സൂറത്തു റഅദിന്റെ 18 മുതൽ 43 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തതാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി ഹറമൈൻ ലൈവിൽ മക്ക ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് യാസർ അൽ ദോസരി സൂറത്തുൽ ബഖറയുടെ 284 മുതൽ 286 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ശ്രോതാക്കൾക്ക് ഇപ്പോൾ കേൾക്കാം.

0: നിങ്ങൾ കേട്ടത് ഹർമൈൻ ലൈവ്. ഹർമൈൻ ലൈവിൽ മക്ക ഹർമിൽ മഗരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് യാസർ അൽ ദോസരി സൂറത്തുൽ ബഖറയുടെ 284 മുതൽ 286 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തതാണ് ശ്രോതാക്കൾ കേട്ടത്. ഹർമൈൻ ലൈവ് സമാപിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കുവാനുള്ള അവസരം ഇന്ന് ഷെയ്ഖ് ആദിൽ റയ്യാൻ അദ്ദേഹത്തിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. സൂറത്ത് യൂനുസ് പൂർണ്ണമായും സൂറത്ത് ഹൂദ് 1 മുതൽ 25 വരെയുമുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെടുന്നത്. ഷെയ്ഖ് ആദിൽ റയ്യാനിൻ്റെ പാരായണത്തിലേക്ക്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

തൻസീൽ ഇതോടെ സമാപിക്കുന്നു. സൂറത്ത് യൂനുസ് പൂർണ്ണമായും സൂറത്ത് ഹൂദ് 1 മുതൽ 25 വരെയുമുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റിയാൻ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്. അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്ത് സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
3: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
4: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. കേരളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആന്റെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറ അത്താരിഖ് 1-17 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
6: അധ്യായം 86, സൂറത്തു ത്വാരിഖ്. രാത്രിയിൽ വരുന്നത്, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 17.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
6: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
8: വചനം 1.
6: വസ്സമാഇ, ആകാശം തന്നെയാണ്. വത്തോരിഖ്, രാത്രി വന്നുമുട്ടുന്നതും അഥവാ കടന്നു വരുന്നതും തന്നെയാണ് സത്യം. ആകാശം തന്നെയാണ്, രാത്രി കടന്നു വരുന്നതും തന്നെയാണ് സത്യം.
8: വചനം 2.
6: വമാ അദ്റാക, നിനക്കു എന്തറിയാം. മത്തോരിഖ്, രാത്രി കടന്നു വരുന്നത് എന്താണെന്ന്.
7: വമാ അദ്റാക മത്തോരിഖ്,
6: രാത്രി കടന്നു വരുന്നത് എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം.
8: വചനം 3.
6: അന്നജ്മു, നക്ഷത്രമാണ്. അസ്സാഖിബ്, തുളച്ചു ചെല്ലുന്ന, ശോഭയേറിയ.
7: അന്നജ്മു സാഖിബ്,
6: തുളച്ചു ചെല്ലുന്ന നക്ഷത്രമത്രേ അത്.
8: വചനം 4.
6: ഇൻകുല്ലു നഫ്സിൻ, എല്ലാ ഓരോ ദേഹവും ഇല്ല. ലമ്മാ അലൈഹ, അതിൻ്റെ മേൽ ഇല്ലാതെ. ഹാഫിൽ, ഒരു സൂക്ഷിക്കുന്നവൻ, പാറാവുകാരൻ.
7: ഇൻ കുല്ലു നഫ്സിൻ ലമ്മാ അലൈഹാ ഹാഫിദ്,
6: എല്ലാ ഓരോ ദേഹവും അഥവാ ആളും തന്നെ അതിൻ്റെ മേൽ സൂക്ഷിച്ചു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇല്ലാത്തതായിട്ടില്ല.
9: ആകാശത്തെയും നക്ഷത്രത്തെയും കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു, നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് രാത്രിയായതുകൊണ്ട് രാത്രി കടന്നുവരുന്നത് അത്വാരിഖ് എന്നും പ്രകാശിക്കുന്ന ശോഭയോടുകൂടിയുള്ളതാകൊണ്ട് തുളച്ചു ചെല്ലുന്നത് അസ്സാഖിബ് എന്നും അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. നക്ഷത്രം കൊണ്ടുള്ള വിവക്ഷ പൊതുവിൽ എല്ലാ നക്ഷത്രങ്ങളുമോ ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ച് കാണുന്നത് പോലെ ഏതെങ്കിലും പ്രത്യേക നക്ഷത്രമോ ആകാവുന്നതാണ്. ഓരോ ആളെപ്പറ്റിയും സൂക്ഷിച്ചു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാറാവുകാരൻ ഉണ്ടെന്നും ആരും അതിൽ നിന്ന് ഒഴിവില്ല എന്നുമാണ് അള്ളാഹു സത്യം ചെയ്തു പറയുന്നത്. മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയും എഴുതി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ചില മലക്കുകൾ എല്ലാവരുടെയും കൂടെ ഉണ്ടെന്ന് സൂറത്തുൽ ഇൻഫിത്വാർ 10 കണ്ടുവല്ലോ. മനുഷ്യൻ്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകൾ ഉണ്ടെന്ന് സൂറത്ത് റഅദിലെ 11 പ്രസ്താവിച്ചിരിക്കുന്നു. സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പാറാവുകാരൻ ഹാഫിൽ എന്ന് ഇവിടെ പറഞ്ഞത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉദ്ദേശിച്ചാവാം, അള്ളാഹുവിനെ തന്നെ ഉദ്ദേശിച്ചുമാവാം. ഏറ്റവും നല്ല പാറാവുകാരൻ അവൻ തന്നെയാണല്ലോ. ഫല്ലാഹു ഖൈറുൻ ഹാഫിള. ഏതായാലും മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചലനങ്ങളും ഒന്നഴിയാതെ വീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അവനെ അള്ളാഹു ഉണർത്തുകയാണ്.
8: വചനം 5.
6: ഫലിയന്ദുരി, എന്നാൽ നോക്കട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. മിമ്മ ഖുലിഖ, അവൻ എന്തിൽ നിന്നു സൃഷ്ടിക്കപ്പെട്ടു എന്ന്.
7: ഫലിയന്ദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ,
6: എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന്.
8: വചനം 6.
6: ഖുലിഖ, അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മിമ്മാഇൻ, ഒരു വെള്ളത്തിനാൽ. ദാഫിഖ, തെറിച്ചു വരുന്ന.
7: ഖുലിഖ മിമ്മാഇൻ ദാഫിഖ,
6: തെറിച്ചു വരുന്ന ഒരു വെള്ളത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്.
8: വചനം 7.
6: യഖ്റുജു, അത് പുറത്തു വരുന്നു. മിം ബൈനി സുൽബി, മുതുകെല്ലിന്റെ ഇടയിൽ നിന്ന്. വറ്ററോഇബ്, നെഞ്ചല്ലുകളുടെയും.
7: യഖ്റുജു മിം ബൈനി സുൽബി വറ്ററോഇബ്,
6: അത് മുതുകെല്ലിനും നെഞ്ചെല്ലുകൾക്കും ഇടയിൽ നിന്ന് പുറത്തു വരുന്നു.
9: ഭക്ഷ്യസത്തുക്കളിൽ നിന്ന് ഉത്ഭൂതമാകുന്നതും ശരീരാംശങ്ങളിൽ നിന്നെല്ലാം ഒഴുകി വരുന്നതുമാണ് പുരുഷബീജവും സ്ത്രീയുടെ അണ്ഡവും. അതിൻ്റെ പ്രധാന കേന്ദ്രം പുരുഷൻ്റെ നട്ടെല്ലുകളും സ്ത്രീയുടെ മേലെ നെഞ്ചെല്ലുകളുമാകുന്നു. അവിടങ്ങളിൽ നിന്നാണത് വെളിക്കുവരുന്നത്. അതുകൊണ്ടാണ് മുതുകെല്ലിനും നെഞ്ചെല്ലുകൾക്കുമിടയിൽ നിന്ന് അത് പുറപ്പെടുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്. മാതാപിതാക്കളുടെ ശരീരത്തിൽ നിന്ന് വാർന്നു തെറിച്ചു വീഴുന്ന ഒരു നിസാര ജലത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരു ബിന്ദുവിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുണ്ടാക്കപ്പെട്ടവനല്ലേ മനുഷ്യൻ? അവന് രണ്ടാമതൊരു ജീവിതം കൂടി നൽകുവാൻ അള്ളാഹുവിന് കഴിവില്ലെന്നോ?
8: വചനം 8.
6: ഇന്നഹു, നിശ്ചയമായും അവൻ. അലാ റജ്ഇഹി, അവനെ മടക്കുവാൻ ആവർത്തിക്കുന്നതിന്. ലഖാദിർ, കഴിവുള്ളവൻ തന്നെ.
7: ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ,
6: നിശ്ചയമായും അവൻ അഥവാ അല്ലാഹു അവനെ മടക്കി സൃഷ്ടിക്കുന്നതിനു കഴിവുള്ളവൻ തന്നെ.
8: വചനം 9.
6: യൗമ തുബ്ല, പരിശോധിക്കപ്പെടുന്ന ദിവസം, പരീക്ഷിക്കപ്പെടുന്ന ദിവസം. അസ്സറായിർ, രഹസ്യങ്ങൾ, സ്വകാര്യ ചെയ്തികൾ.
7: യൗമ തുബ്ല അസ്സറായിർ,
6: രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം.
8: വചനം 10.
6: ഫമാലഹു, അപ്പോൾ അവനില്ല. മിൻ ഖുവ്വത്തിൻ, ഒരു ശക്തിയും. വല നാസിർ, ഒരു സഹായകനുമില്ല.
7: ഫമാലഹു മിൻ ഖുവ്വത്തിൻ വല നാസിർ,
6: അപ്പോൾ അവന് യാതൊരു ശക്തിയാകട്ടെ സഹായകനാകട്ടെ ഉണ്ടായിരിക്കുകയില്ല.
9: സ്വകാര്യ ജീവിതത്തിൽ അവൻ നടത്തുന്ന എല്ലാ ഗൂഢപ്രവർത്തനങ്ങളും അവന്റെ വിചാരം, വികാരം, ഉദ്ദേശം, വിശ്വാസം മുതലായവയുമെല്ലാം ഖിയാമത്തുനാളിൽ പരിശോധനാ വിഷയമാകുന്നതും അതനുസരിച്ച് നടപടിയെടുക്കപ്പെടുന്നതുമാണ്. ഇന്ന് ഈ കാണുന്ന കഴിവും സ്വാധീനവും ഒന്നും തന്നെ അവന് അന്നുണ്ടായിരിക്കയില്ല. ആരും അവനെ രക്ഷിക്കുവാനും ഉണ്ടാകുന്നതല്ല.
8: വചനം പതിനൊന്ന്.
6: വസ്സമാഇ, ആകാശം തന്നെയാണ്. ദാത്തിർ റജ, മടക്കം ഉള്ളതായ, ആവർത്തനം ഉള്ളതായ.
7: വസ്സമാഇ ദാത്തിർ റജ,
6: ആവർത്തിച്ചു മഴ ചൊരിക്കുന്ന ആകാശം തന്നെയാണ് സത്യം.
8: വചനം പന്ത്രണ്ട്.
6: വൽ അർള്, ഭൂമിയുമാണ്. ദാത്തി സദ, പിളരൽ ഉള്ളതായ, പിളരുന്നതായ. സസ്യലതാദികൾ മുളച്ചു പിളരുന്ന ഭൂമിയും തന്നെയാണ് സത്യം.
8: വചനം പതിമൂന്ന്.
6: ഇന്നഹു, നിശ്ചയമായും ഇത്. ലഖൗലുൻ, ഒരു വാക്കു തന്നെ, വചനം തന്നെ. ഫസ്ലു, തീരുമാനമായ, ഖണ്ഡിതമായ.
7: ഇന്നഹു ലഖൗലുൻ ഫസ്,
6: നിശ്ചയമായും ഇത് ഒരു ഖണ്ഡിതമായ തീരുമാന വചനം തന്നെയാകുന്നു.
8: വചനം പതിനാല്.
6: വമാ ഹുവ, അതല്ലതാനും. ബിൽ ഹസ്ൽ, തമാശ, വിനോദം.
7: വമാ ഹുവ ബിൽ ഹസ്,
6: ഇതു തമാശയല്ല.
9: മടക്കം അഥവാ ആവർത്തനമുള്ളത് ദാത്യർ റജ എന്ന് ആകാശത്തെ വിശേഷിപ്പിച്ചതിനെ മഴ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ഗോളങ്ങളുള്ള ചലനം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും വിവക്ഷ നൽകപ്പെടാറുണ്ട്. ആദ്യത്തെ അഭിപ്രായത്തിനാണ് മുൻഗണന കാണുന്നത്. പിളരുന്നത് ദാത്യസ്സദ എന്ന് ഭൂമിയെ വിശേഷിപ്പിച്ചത് മഴ നിമിത്തം സസ്യലതാദികൾ മുളച്ചു പൊന്തുമാറ് ചീർത്ത് പിളരുന്നത് എന്ന ഉദ്ദേശത്തിലാകുന്നു. മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ചും അവന്റെ പുനരെഴുന്നേൽപ്പിനെക്കുറിച്ചും അവന്റെ ചിന്ത തിരിക്കുവാൻ പോരുന്നതാണ് ഈ സത്യവാചകങ്ങൾ. മനുഷ്യന് മരണശേഷം വീണ്ടും ഒരു ജീവിതമുണ്ടെന്നും അവന്റെ കർമ്മങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നും പറയുന്നത് കേവലം തമാശയോ വിനോദമോ ഒന്നുമല്ല. യാതൊരു നീക്കുപോക്കുമില്ലാത്ത വിധം ഖണ്ഡിതവും അവസാനത്തേതുമായ വാക്കാണത് എന്നത്രേ അള്ളാഹു സത്യം ചെയ്തു പറയുന്നത്.
8: വചനം പതിനഞ്ച്.
6: ഇന്നഹും, നിശ്ചയമായും അവർ. യകീദൂന, തന്ത്രം പ്രവർത്തിക്കുന്നു. കൈദ, ഒരു തന്ത്രം.
7: ഇന്നഹും യകീദൂന കൈദ,
6: നിശ്ചയമായും അവർ അഥവാ അവിശ്വാസികൾ ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു.
8: വചനം പതിനാറ്.
6: വ അകീദു, ഞാനും തന്ത്രം പ്രയോഗിക്കുന്നു. കൈദ, ഒരു തന്ത്രം.
7: വഅകീദു കൈദ,
6: ഞാനും ഒരു വമ്പിച്ച തന്ത്രം പ്രയോഗിക്കുന്നതാണ്.
8: വചനം പതിനേഴ്.
6: ഫമഹീലിൽ, ആകയാൽ താമസം നൽകുക അഥവാ സാവകാശം നൽകുക. അൽ കാഫിരീന, അവിശ്വാസികൾക്ക്. അം ഹിൽഹും, അവർക്കു താമസം ചെയ്തു കൊടുക്കുക. റുവൈദ, അൽപ്പം, കുറച്ച്.
7: فَمَهِّلِ الْكَافِرِينَ أَمْهِلْهُمْ رُوَيْدًا.
6: ആകയാൽ നബിയെ അവിശ്വാസികൾക്കു നീ കാലതാമസം നൽകുക, അവർക്കു നീ അല്പമൊന്നു താമസം ചെയ്തു കൊടുക്കുക.
9: സത്യപ്രബോധനത്തെയും പ്രവാചകനെയും നിഷ്കാസനം ചെയ്യുവാനായി അവർ ഗൂഢതന്ത്രങ്ങൾ പലതും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ പരാജയപ്പെടുത്തുവാനും മുട്ടുകുത്തിക്കുവാനുമുള്ള തന്ത്രങ്ങൾ ഞാനും നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ധൃതിപ്പെടേണ്ടതില്ല. അല്പമൊന്ന് ക്ഷമിച്ചേക്കുക. താമസിയാതെ അവരെ ഞാൻ പരാജയപ്പെടുത്തുകയും പിടികൂടുകയും ചെയ്യാതിരിക്കയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തന്ത്രം കുറിക്ക് കൊള്ളുമെന്ന് പറയേണ്ടതില്ലല്ലോ. അത് സംഭവിച്ചു കഴിയുകയും ചെയ്തുവല്ലോ.
5: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറ അത്തോരിഖ് 1 മുതൽ 17 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി,
0: സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
10: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തു അബസയെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല വഅല ആലിഹി വസഹ്ബിഹി വഅലാ മൻ ഇത്തബഅഹു ബിഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി നമുക്ക് 80-ാമത്തെ സൂറത്താണ്, സൂറത്തു അബസ. 42 ആയത്തുണ്ട്. നമുക്ക് അതിലെ നിയമങ്ങൾ ശ്രദ്ധിക്കാം. അബസ വതവല്ല അൻജാഅഹു. അൻജ നൂൻസാക്കിനക്ക് ശേഷം ജീമാണ്, ഇഖ്ഫാ നന്നായിട്ട് മണിക്കുക. അൻജ പിന്നെ ജാ മദ് മദ് മുത്തസിൽ നന്നായിട്ട് നീട്ടണം. അമ്മാ യുദ്രീക്ക ലഅല്ലഹു യസ്സക്ക ഔ യസ്സക്കറു ഫതൻഫഅഹു. വീണ്ടും ഇഖ്ഫാ തൻഫ. പിന്നെ അമ്മാ മനിസ്തഗ്ന ഫഅൻത നൂൻസാക്കിനക്ക് ശേഷം താ ഇഖ്ഫാ. അമ്മാ അലൈക അല്ല യസ്സക്ക അമ്മാ മീം ശദ്ദുണ്ട്. പിന്നെ മൻജാഅക്ക വീണ്ടും ഇഖ്ഫാ വഹുവ യഖ്ഷ ഫഅൻത. അതും അങ്ങനെ തന്നെ ഇഖ്ഫാ അൻത. പിന്നെ അൻഹു ഒട്ടും മണിക്കേണ്ടതില്ല. കല്ല ഇന്നഹ തദ്കിറ ഫമൻ ഷാ നൂൻസാക്കിനക്ക് ശേഷം ഷീനാണ്, നന്നായിട്ട് മണിക്കുക. ഷാ മദ് ഫി സുഹുഫും സുഹുഫിമ്മു തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, നന്നായിട്ട് മണിക്കുക. മർഫുഅത്തിം മുതഹറ അതേ നിയമം. ബി ഐദി സഫറ കിറാമിം ബററ അവിടെ തൻവീന് ശേഷം ബ ആണ് ഇഖ്ലാബ്. അന്നൂന്നെ മീമാക്കി മണിച്ച് ഗുന്നത്തോടുകൂടി. ഖുതില ഇൻസാനു ഇൻസാൻ ഇഖ്ഫാ മാ അക്ഫറ മദ്. പിന്നെ ഷൈ മിൻ ഐ ഷൈഇൻ ഖ ഇൽഹാറാണ്. തൻവീന് ശേഷം ഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു. നുത്ഫത്തിൻ തൻവീന് ശേഷം ഖ ആണ് ഒട്ടും മണിക്കേണ്ട ഇൽഹാർ. ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅഖ്ബറ സുമ്മ ഇദാ ഷാഅ വീണ്ടും മദ് അൻശറ. നൂൻസാക്കിനു ശേഷം ഷീൻ ഇഖ്ഫാ മണിക്കാം. നന്നായിട്ട് മണിക്കുക. പിന്നെ ഇൻസാനു അതും അങ്ങനെ തന്നെ, രണ്ടും ഇഖ്ഫ ആണ്, നന്നായിട്ട് ഉന്നത്തോടുകൂടി. മദ് അംബത്തിന ഇഖ്ലാബാണ്. അംബത്തിന നൂന് അനൂന് സാക്കിനെ മീമാക്കിയിട്ട് മണിച്ചിട്ട് മണിച്ചോതുക. അംബത്തിന വഅയ്ന ബം വ തൻവീന് ശേഷം വാവ് നന്നായിട്ട് മണിക്കുക. ഇരട്ടിപ്പിക്കുകയും മണിക്കുകയും ചെയ്യാം. അതും അങ്ങനെ തന്നെ. പിന്നെ ഹദായിഖ മദ് ഫാക്കിഹ തൻവീന് ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന. മത്താ അല്ലക്കും ഇദ്ഗാം ബിലാഗുന്ന. മത്താ അല്ല വലി അന്നാമിക്കും നുൻസാക്കിന് ശേഷം ഐന് ഇൽഹാറാണ്. ഫഇദ ജാ മദ് സോഹ മദ് ലാസിമാണ്, നല്ല നീട്ടണം. സോഹ അലല്ലാലീൻ പോലെ. യുഫിറു മിൻ അഖീഹി മിൻ അഖീഹി നൂൻസാക്കിനു ശേഷം അ ഇൽഹാർ. ഉമ്മിഹി വബിഹി വസാഹിബത്തിഹി വബനീഹി ലികുല്ലി മ്രിഇം മ്രിഇം മിൻ തൻവീനു ശേഷം മീമാണ്, നന്നായിട്ട് മണിക്കുക. പിന്നെ മിൻഹും ഒട്ടും മണിക്കണ്ട. യൗമ ഇദൈൻ ഷഅ്നുൻ ഷീനാണ്, ഇൽഹാർ ഇഖ്ഫാ ആണ് നിയമം. തൻവീനു ശേഷം ഷീൻ മിൻ ശരി പോലെ. വുജൂഹു യൗമ ഇദിമ്മു രണ്ടും തൻവീന് ശേഷം യ ആണ്, പിന്നെ തൻവീന് ശേഷം മീമാണ്. രണ്ടും ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാം വുജൂഹു യൗമ ഇദിം മുസ്ഫിറ അങ്ങനെ വുജൂഹു രണ്ടും നന്നായിട്ട് പഠിക്കും. പിന്നെ ലാഹിക്കത്തും മുസ്തബ്ശിറതും അങ്ങനെ തന്നെ. പിന്നെ വുജൂഹു യൗമഇദിൻ അലൈഹ, അത് ആദ്യത്തത് നന്നായിട്ട് മണിക്കുക, പിന്നത്തെ ഇലഹാറാണ്. അപ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെ. വുജൂഹു യൗമഇദിൻ അലൈഹ, എങ്ങനെ? അപ്പൊ നമുക്ക് ഈ എപ്പിസോഡിൽ എത്ര ഓതാൻ കഴിയുന്നോ അത്ര നോക്കാം, ബാക്കി അടുത്തതിൽ നോക്കേണ്ടി വരും. ആ, ഔദു ബില്ലാഹി മിനശ് ശൈത്വാൻ.

0: تذكرة.
1: كلا إنها تذكرة.
0: إن شاء الله ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. വാഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് പാരായണ പഠനം. സൂറത്തു അബസയെ അടിസ്ഥാനമാക്കി ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
3: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 474-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 474-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീനിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
1: നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്ത് 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുദ്ദസിർ, അതിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

0: ثم عبس وبسر ثم أدبر واستكبر.
1: സൂറത്തുൽ മുദ്ദസ്സിറിലെ 11-ാമത്തെ ആയത്ത്.
0: ذرني ومن خلقت وحيدا.
1: ذرني, ഈ ആയത്ത് നമ്മൾ ഓതിപ്പോകുന്നത് ذرني ومن خلقت وحيدا. ذرني എന്നതും പലപ്പോഴും ചില ذرني ആവാനും സാധ്യതയുണ്ട്. ومൻ ഖലഖ്തു എന്നുള്ളത് ഖലഖ്തു പൂർണ്ണമായിട്ടും തെറ്റാണത്. ഹലക്കുത്തു എന്ന് പറയുമ്പോൾ വഹീദ എന്നുള്ളത് വഹീദ, ഹ എന്ന അക്ഷരത്തിന് പകരം കെട്ടുള്ള ഹ. അപ്പോൾ ദർണി, ശ്രദ്ധിക്കണം, ദർണി അല്ല, ദർണി. വമൻ ഖലഖ്തു, ഖലഖ്തു, ഖ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം, ശേഷം ഖാഫ്. ഖാഫിന് സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. ഖലഖ് അത് ചെറുനാക്ക് ആണ് അതിൻ്റെ മഖ്റജ്. അപ്പോൾ ഖലഖ്തു വഹീദ, വഹീദ അല്ല വഹി, ഹ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക,
0: ദർണി വമൻ ഖലഖ്തു വഹീദ വജഅൽതു ലഹു മാലം മംദൂദ. വജഅൽതു
1: ഐൻ, ലഹു മാലം തൻവീന് ശേഷം മീമു വന്നാൽ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം കാമിലാണ്, പൂർണ്ണമായിട്ടും അതിനെ കൂട്ടിലയിപ്പിക്കണം.
0: മംദൂദ, മംദൂദ,
1: ആ മദ്ദ് അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മദ്ദ്, മദ്ദ് ഇവദാണ്, രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ ആ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് അവിടെ നീട്ടി നിർത്തണം.
0: മംദൂദ വബനീന ഷുഹൂദ, വബനീന ഷുഹൂദ,
1: ഷുഹൂദ അതിലെ ഹ,
0: ഷുഹു, ഷുഹൂദ.
1: 14-ാമത്തെ ആയത്തിൽ വമഹത്തു ലഹു തംഹീദ, വമഹ കെട്ടുള്ള ഹ ആണ്, അതിന് ശബ്ദമുണ്ട്. അപ്പോൾ വമഹ, ശേഷം
0: വമഹദ് തു എന്നാണ്.
1: അതിനെ നമ്മൾ ദാലിനെ ത എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, പൂർണ്ണമായിട്ടും അതിനെ നമ്മൾ ഇദ്ഗാം ചെയ്യുന്നു. എന്നിട്ട് വമഹത്തു, വമഹത്ത് എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇവിടെ
0: വമഹത്തു ലഹു തംഹീദ
1: എന്ന് പറയുമ്പോൾ ഇദ്ഗാം മുതമാസിലൈനുണ്ട്, ഇദ്ഗാം മുതജാനിസൈൻ ഉണ്ട്, ഇദ്ഗാം മുതഖാരിബൈനുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ദാലും ത എന്ന അക്ഷരവും ഒരേ മഖ്റജിൽ നിന്നും വരുന്നതാണ്, പക്ഷേ വ്യത്യസ്ത അക്ഷരങ്ങളാണ്. അപ്പോൾ ഇദ്ഗാം മുതജാനിസൈൻ എന്ന നിയമമാണ് അവിടെ ഉള്ളത്. മുതജാനിസൈൻ മഖ്റജ് ഒന്നാണ്, പക്ഷേ അക്ഷരങ്ങളിൽ മാറ്റമുണ്ട്, സ്വിഫത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഇദ്ഗാം മുതജാനിസൈൻ വമഹത്തു എന്നാണ് വായിക്കേണ്ടത്.
0: ലഹു തംഹീദ, തംഹീദ
1: കെട്ടുള്ള അവിടെയും ശ്രദ്ധിക്കണം. വമഹത്തു
0: ലഹു തംഹീദ.
1: 15-ാമത്തെ ആയത്തിൽ
0: ثم يطمع ان ازيد.
1: ثم മീമിന് ഷദ് വന്നാൽ മണിക്കണം.
0: يطمع ط
1: ط ആണ്. പലപ്പോഴും നമ്മുടെ ഓത്തിലൊക്കെ യത്മ ഉ എന്നാ പറയുക. യത്മ ഉ ത എന്ന അക്ഷരത്തിന് പകരം ത, ഐന് പകരം യത്മ ഉ എന്നതിലെ ഐന് പകരം ഹംസ, യത്മ ഉ. ഈ രൂപത്തിലൊക്കെ പറയുമ്പോൾ അർത്ഥമാറ്റം വരെ സംഭവിക്കും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അവസാനത്തിൽ
0: അൻ അസീദ്, അൻ അസീദ്
1: വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ കൃത്യമായിട്ടും വെളിവാക്കണം, ഖൽഖല എന്ന സ്വിഫത്ത് ചെയ്യണം.
0: അൻ അസീദ് ഫുമ്മ യത്മഉ അൻ അസീദ്.
1: 16-ാമത്തെ ആയത്തിൽ
0: കല്ല ഇന്നഹു കാന ലിആയാതിന അനീദ.
1: ഇവിടെ ഓതുമ്പോൾ കല്ല ഇന്നഹു കാന ലിയായാത്തിന അനീദ എന്ന് പറയുന്നത് ലിയായാത്തിന, ലി ആയാത്തിന എന്നതിന് പകരം ലിയായാത്തിന, ലിയായാത്തിന അനീദ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ഓത്ത് നമ്മൾ ഓതുന്നതെന്ന് റെക്കോർഡ് ചെയ്ത് വീണ്ടും കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം തെറ്റുകളാണ് നമ്മുടെയൊക്കെ പാരായണത്തിൽ വരുന്നത് എന്ന്. ഒരുപക്ഷെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കത് സമ്മതിക്കാൻ തോന്നൂല. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം.
0: ലിആയാത്തിന എന്നുള്ളത് ലിയായാത്തിന
1: എന്ന് പറഞ്ഞാൽ ഹംസക്ക് പകരം യ ആണ് വരിക, ഇത്തരം തെറ്റുകൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ ലി ആയാതിന അനീദ അനീദ എന്ന് വായിക്കണം.
0: കല്ലാ ഇന്നഹു കാന ലി ആയാതിന അനീദ സഉർഹിഖുഹു സഉദ സഉർഹിഖുഹു സഉദ.
1: ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് രണ്ടും, രണ്ട് കലിമത്തും. സഉർഹിഖുഹു
0: സഉർഹിഖുഹു ഖാഫ് സഉദ സ്വാദ് ഐൻ സഉ സഉർഹിഖുഹു സഉദ ഇന്നഹു ഫക്കറ വഖദ്ദറ
1: ഇന്നഹു ഫക്കറ ഫക്കറ. റാഇനെ കനപ്പിക്കണം, റാ ഫക്കറ എന്നല്ല പറയുക, ഫക്കറ വഖദ്ദർ എന്ന് പറയരുത്.
0: ഫക്കറ വഖദ്ദറ ഫഖുതില കൈഫ ഖദ്ദറ ഫഖുതില കൈഫ ഖദ്ദറ ഖദ ഖദ്ദറ ഫഖുതില കൈഫ ഖദ്ദറ ثم قتل كيف قدر
1: ثم മീമിന് ശബ്ദം വന്നാൽ മണിക്കണം.
0: قتل كيف قدر
1: ഇവിടേക്ക് ഖദർ എന്നുള്ള വാക്ക് വന്നു. അവിടേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെയുള്ള മഖ്റജുകളാണ്, ഖാഫിൻ്റെ മഖ്റജ്. അതുപോലെ റായിനെ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അഥവാ റായിനെ ഇങ്ങനെ പരത്തിയിട്ട് ഖദ്ദർ എന്നല്ല, അല്ലെങ്കിൽ ഖദ്ദറ എന്നതിന് പകരം ഖദ്ദർ ഖദ്ദറ ഈ രൂപത്തിലൊന്നും വായിക്കരുത്.
0: ثم قتل كيف قدر ثم نظر
1: ثم മീമിന് ശബ്ദം വന്നാൽ മണിക്കണം. നവർ ഈ നവർ എന്ന പദത്തിലെ വ എന്ന അക്ഷരം അധികം ആളുകളും തെറ്റിച്ചുകൊണ്ടാണ് പറയുക. ഇങ്ങനെ നവർ എന്ന് പറയും, നവർ നവർ. അത് സ്വാദിന് പുള്ളിട്ട ദ്വാദാണെങ്കിലും ത എന്ന അക്ഷരത്തിന് പുള്ളിട്ടാൽ വായിക്കുന്ന വാദാണെങ്കിലും നമ്മൾ ഒരുപോലെയാണ് വായിക്കുക. അതുപോലെ തന്നെ അള്ളാഹു എന്നത് വായിക്കേണ്ടതിൻ്റെ ആ ഒരു ഉച്ചാരണം അല്ലെങ്കിൽ ആ ശബ്ദവും ഒക്കെ അള്ളാഹു, അതുപോലെ സ്വാദിന് പുള്ളിട്ട ദ്വാദ്, ത്വാന് പുള്ളിട്ട ദ്വാദ്, ഇതൊക്കെ നമ്മൾക്കൊരു ശബ്ദമായിരിക്കും. ഏത്? ല എന്ന ശബ്ദം, ല. ഇത് ശരിയല്ല. അത് നമ്മൾ ഈ ഒരു മൂന്ന് പിന്നെ വാക്കുകളും അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൊണ്ടുവരുന്ന ഈ ഒരു ശബ്ദം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം.
0: ثم نظر نظر എന്നാണ് വായിക്കേണ്ടത്. ثم عبس وبصر ثم عبس وبصر ثم أدبر واستكبر ثم أدبر.
1: ദാലിനെ ഖൽഖല ചെയ്യണം, ദാലിനെ ഖൽഖല ചെയ്യണം.
0: അദ്ബറ
1: അദ്ബറ അല്ല റ അല്ല റ. സൂറത്തുൽ മുദ്ദസ്സിറിലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 11-ാമത്തെ ആയത്ത് മുതൽ 23 വരെയുള്ള ആയത്തുകളാണ്. ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു ഇതെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അത്തഹസീൻ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: പീസ് റേഡിയോ റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി ടു റിയാലിറ്റി ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone
4: 902-0840-840. ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം, ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്. അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി. അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
6: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകനൊരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
7: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
6: അതെ
7: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
6: അതെ,
7: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാ അല്ലാ.
6: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത്.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഫുർഖാനിലെ 63 മുതൽ 77 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Tune to reality.

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തുൽ മുഅ്മിനൂൻ 78 ആയത്ത് മുതൽ അവസാനം വരെയും സൂറത്തുൻ നൂർ, സൂറത്തുൽ ഫുർഖാൻ, സൂറത്തു ശുഅറ 33 വരെ വചനങ്ങളും ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

فشهادة أحدهم أربع شهادات بالله إنه لمن الصادقين.

0: ونزع يده فإذا هي بيضاء للناظرين.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മുഴുവനായും കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ കേൾവിക്കാർക്ക് ലഭിക്കുന്നത്. ഇന്ന് നാം കേട്ടത് സൂറത്തുൽ മുഅ്മിനൂൻ 78 മുതൽ അവസാനം വരെയും സൂറത്തുന്നൂർ, സൂറത്തുൽ ഫുർഖാൻ എന്നീ അധ്യായങ്ങൾ മുഴുവനായും സൂറത്തു ശുആറ 33 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിച്ചത് الحافظ سعد الغامدي.
2: بيس راديو تيون تو رياليتي.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു
3: റിയാലിറ്റി. നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിശ്രം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിശ്രം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിൻ്റെ ശബ്ദാവിഷ്കാരം.
5: അധ്യായം 83, സൂറത്തുൽ മുത്തഫിഫീൻ. അളവിൽ കമ്മി വരുത്തുന്നവർ. വചനങ്ങൾ 36.
6: ഈ അധ്യായം മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു. അപ്പോൾ അല്ലാഹു സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ അളത്തം നന്നാക്കി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു. അല്ലാഹു ഇന്നറിയാം.
7: ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം.
5: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
8: വചനം 1.
5: വൈലുൻ, മഹാനാശം. ലിൽ മുത്തഫിഫീൻ, അളവ് കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്.
7: വൈലുൻ ലിൽ മുത്തഫിഫീൻ,
5: അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം.
8: വചനം 2.
5: അല്ലദീന, യാതൊരു കൂട്ടർ. ഇദക്താലു, അവർ അളന്നു വാങ്ങിയാൽ. അലന്നാസ്, ജനങ്ങളോട്. യസ്തൗഫൂൻ, അവർ പൂർത്തിയാക്കിയെടുക്കും.
7: അല്ലദീന ഇദക്താലു അലന്നാസ് യസ്തൗഫൂൻ.
5: അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും.
8: വചനം 3.
5: വഇദാ കാലൂഹും, അവർ അവർക്കു അളന്നുകൊടുത്താൽ. ഔവസനൂഹും, അല്ലെങ്കിൽ അവർക്കു തൂക്കിക്കൊടുത്താൽ. യുഹ്സിറൂൻ, അവർ നഷ്ടം വരുത്തും.
7: വഇദാ കാലൂഹും ഔവസനൂഹും യുഹ്സിറൂൻ,
5: അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും.
8: വചനം 4.
5: അലായദുന്നു, വിചാരിക്കുന്നില്ലേ. ഉലായിക, അക്കൂട്ടർ. അന്നഹും മബ്ഊസൂൻ, അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
7: അല യദുന്നു ഉലായിക അന്നഹും മബ്ഊസൂൻ,
5: അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്.
8: വചനം 5.
5: ലിയൗമിൻ അളീം, ഒരു വമ്പിച്ച ദിവസത്തേക്ക്.
7: ലിയൗമിൻ അളീം,
5: വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്.
8: വചനം 6.
5: യൗമ യഖൂമു, എഴുന്നേറ്റു വരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക്.
7: യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ,
5: അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം.
6: ജാതിമതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവു താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തോന്നിയ വാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ നാല് മുതൽ ആറു വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്ത് റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ഷുഅറയിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ഷുഅയ്ബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷുഅറയിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്, ദാലിക ഖൈറും വ അഹ്സനു തഅ്വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് 5 കാര്യത്തിന് 5 കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല. അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപ്പാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ സക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ.
8: വചനം 7.
9: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിയവാസികളുടെ. ലഫി സിജ്ജീൻ, സിജ്ജീനിൽ തന്നെ.
7: കല്ല ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫി സിജ്ജീൻ.
9: വേണ്ട, നിശ്ചയമായും തോന്നിയവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും.
8: വചനം 8.
9: നിനക്കു അറിയിച്ചതെന്താണ്? മാ സിജ്ജീൻ, സിജ്ജീൻ എന്തെന്ന്? സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിവാണുള്ളത്?
8: വചനം 9.
9: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, എഴുതപ്പെട്ട.
7: കിതാബും മർഖൂം,
9: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
6: സിജ്ജീൻ എന്നതുകൊണ്ട് വിവക്ഷ എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്കറിഞ്ഞുകൂടാ. ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും മറ്റും പറയപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആലം. അത് എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത് എന്ന ചോദ്യം അതിൻ്റെ ഭയങ്കരതയും ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. 9 വചനം സിജ്ജീനിൻ്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിവരണമായിട്ടാണുള്ളത്. എല്ലാം ലിഖിതം ചെയ്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണത് എന്ന് സാരം.
8: വചനം 10.
9: അന്നു മഹാനാശം. ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്. വ്യാജമാക്കുന്നവർക്കു അന്നത്തെ ദിവസം മഹാനാശം.
8: വചനം 11.
9: അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്. ബിയൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ.
7: അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ,
9: അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്.
8: വചനം 12.
9: ഒമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനും. ഇല്ല കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. അതീം, മഹാപാപിയായ.
7: വമാ യുകദ്ദിബു ബിഹി ഇല്ല കുല്ലു മുഅ്തദിൻ അതീം,
5: മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും.
8: വചനം 13.
9: ഇദാ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ, ആയാതുന, നമ്മുടെ ആയത്തുകൾ, ഓല, അവൻ പറയും, അസാതീറു, പഴങ്കഥകളാണെന്ന്, അൽ ഔവലീൻ, ആദ്യത്തവരുടെ.
7: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ ഔവലീൻ,
5: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്.
6: ഈ എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിർലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞു പരിഹസിച്ച് തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം.
8: വചനം 14.
5: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ റോന, പക്ഷേ എങ്കിലും കറപിടിച്ചിരിക്കുന്നു. അല കൊലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. മാ കാനു, അവരായിരുന്നത്. യക്സിബൂൻ, സമ്പാദിക്കും, പ്രവർത്തിച്ചുണ്ടാക്കും.
7: കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ,
5: അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു.
8: വചനം 15.
5: കല്ല, വേണ്ട. ഇന്നഹും, നിശ്ചയമായും അവർ. അർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ.
7: കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബൂൻ,
5: വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ.
8: വചനം 16.
5: ثم انهم, പിന്നെ നിശ്ചയമായും അവർ. ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ. അൽജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ.
7: ثم انهم لصالو الجحيم,
5: പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ.
8: വചനം 17.
5: ثم يقال, പിന്നെ പറയപ്പെടും. ഹാദല്ലദി, ഇതത്രേ. കുന്തും ബിഹി, അതിനെ നിങ്ങളായിരുന്നു. തുകദ്ദിബൂൻ, വ്യാജമാക്കും.
7: ثم يقال ഹാദല്ലദി കുന്തും ബിഹി തുകദ്ദിബൂൻ,
5: പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്.
6: അബൂ ഹുറൈറ റളിയല്ലാഹുഅൻഹുൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. ഒരു അടിയാൻ ഒരു പാപം ചെയ്താൽ അത് അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിത്തീരും. അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് അവൻ്റെ ഹൃദയം തുടച്ചു നന്നാക്കുകയും ചെയ്യും. പാപം വർദ്ധിച്ചാൽ അതും വർദ്ധിക്കും, അഥവാ കറുപ്പും വർദ്ധിക്കും. അതാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 വചനം ഓതുകയുണ്ടായി. പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറപിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. പശ്ചാത്താപമാണ് ഈ കറ നീക്കുവാനുള്ള ഏക ഔഷധം എന്നത്രേ ഹദീസിൻ്റെ സാരം. അന്ന് ദുർജനങ്ങൾ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെട്ടവരായിരിക്കുമെന്ന് 15 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ നിന്ന് സജ്ജനങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-23 വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
4: നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. അമാനി മൗലയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം.
10: ഇരു ഹറമുകളുടെ ആത്മീയ സ്പന്ദനങ്ങൾ നിങ്ങളുടെ കാതുകളിലേക്ക്. വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ നബവിയിൽ നിന്നുമുള്ള അനുഗ്രഹീതമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അഹ്കാഫിലെ 29 മുതൽ 35 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മാഹിർ അൽ മുഅയ്ക്കലി.
1: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 2 65 വചനത്തിലും 5 60 വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറ അന്നിസയിലെ 163 മുതൽ 167 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. നമ്മോടൊപ്പം ചേരുന്നത് മുഹമ്മദ് കുട്ടി സലഫി. സൂറത്തു സ്വാദിലെ 39-40 ആയത്തുകൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: ആബ് ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 39-ാമത്തെ വചനമാണ് കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 38-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ഹാദാ, ഇത് അതാഊന, നമ്മുടെ ദാനമാകുന്നു. ഫംനുൻ, അതുകൊണ്ട് ഉപകാരം ചെയ്യുക അല്ലെങ്കിൽ നന്മ ചെയ്യുക. ഔ അംസിഖ്, അല്ലെങ്കിൽ താങ്കൾ വെച്ചുകൊള്ളുക, കൈവശം വെക്കുക. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ, വിചാരണ കൂടാതെ. അതായത്, ഹേ സുലൈമാൻ, ഇത് നമ്മുടെ ദാനമാണ്, ആകയാൽ കണക്കുകൂടാതെ ഉപകാരം ചെയ്യുകയോ വെച്ചുകൊള്ളുകയോ ചെയ്തേക്കുക. ഇതാണ് 39-ാമത്തെ വചനം. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമിക്ക് ധാരാളമായ അനുഗ്രഹങ്ങൾ നൽകിയിരുന്നു എന്ന് ഇതിനു മുമ്പുള്ള വചനത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം അള്ളാഹു അദ്ദേഹത്തോട് പറയുന്നു, ഇത് നമ്മുടെ ദാനമാകുന്നു, അതുകൊണ്ട് താങ്കൾ ധാരാളമായി ഉപകാരം ചെയ്യുക. അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഹാദാ അതാഊന ഫംനുൻ. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഹാദല്ലദി അഅതൈനാക, നാം താങ്കൾക്ക് നൽകിയത്, മിനൽ മുൽക്കി താമ്മി വസ്സുൽത്താനിൽ കാമിൽ, പൂർണമായ അധികാരം, അതേപോലെ തന്നെ ആധിപത്യം. കമ സഅൽതന, താങ്കൾ ചോദിച്ചത് പ്രകാരം. അതുകൊണ്ട് ഫഅഅതി മൻ ശിഅത വഹ്റം മൻ ശിഅത, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ നൽകുക, ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ തടഞ്ഞുവെക്കുക. ലാ ഹിസാബ അലൈക്, താങ്കളെ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നില്ല. ഐ മഹ്മ ഫഅൽത ഫഹുവ ജാഇസുൻ ലക്, താങ്കൾ എന്താണോ ചെയ്യുന്നത് അത് താങ്കൾക്ക് അനുവദനീയമാകുന്നു. ഉഹ്കും ബിമാ ശിഅത ഫഹുവ സ്വവാബ്, താങ്കൾ ഉദ്ദേശിക്കും പ്രകാരം വിധിക്കുക, അത് സത്യമാകുന്നു, ശരിയായതാകുന്നു. സ്വഹീഹായ ഹദീസിൽ കാണാം, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ഖുയ്യറ ബൈന അൻ യകൂന അബ്ദൻ റസൂല വഹുവല്ലദീ യഫ്അലു മാ യുഅ്മറു ബിഹി. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. താൻ എന്ത് കൽപ്പിച്ചാലും അതനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണല്ലോ അദ്ദേഹം. വഇന്നമാ ഹുവ ഖാസിമുൻ യഖസിമു ബൈനന്നാസി മാ അമറഹുല്ലാഹു ബിഹി. അല്ലാഹു തന്നോട് കൽപ്പിക്കുന്നത് പ്രകാരം ജനങ്ങൾക്കിടയിൽ നീതിയിൽ നിലകൊള്ളുന്ന വ്യക്തിത്വമാകുന്നു അദ്ദേഹം. വബൈന അൻ യകൂന മലികൻ നബിയ, അതേപോലെ തന്നെ ഒരു രാജാവായ പ്രവാചകനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന്. യുഅതി മൻ യശാ വയംനഉ മൻ യശാ ബിലാ ഹിസാബിൻ വലാ ജുനാഹിൻ, ഉദ്ദേശിക്കുന്നവർക്ക് നൽകാം, ഉദ്ദേശിക്കുന്നവർക്ക് നൽകാതിരിക്കാം, ആ വിഷയത്തിൽ വിചാരണയ്ക്ക് വിധേയനാകുകയില്ല. ഇങ്ങനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പ്രവാചകൻ നൽകിയപ്പോൾ ഇഖ്താറൽ മൻസിലത്തൽ ഊല, ആദ്യത്തെ പദവിയാണ് അദ്ദേഹം തെരഞ്ഞെടുത്തത്. ബഅദമ ഇഷ്തശാറ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിയുമായിട്ട് കൂടി ആലോചിച്ചതിനു ശേഷം. ഇങ്ങനൊരു ഹദീസ് ഇമാം ബുഖാരിയുടെ താരീഖിൽ അവിടുന്ന് ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അല്ലാഹു നൽകുന്ന അനുഗ്രഹം, അല്ലാഹു നൽകിയ അനുഗ്രഹം, അത് ആ അനുഗ്രഹത്തിന് ധാരാളമായി നന്ദി കാണിക്കാൻ അല്ലാഹു അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അല്ലാമ സഅദി റഹ്മുള്ള പറയുന്നു, ഹാദാ അതാഊന, ഇത് നമ്മുടെ ദാനമാകുന്നു. ഫഖറ ബിഹി ഐന, അതുകൊണ്ട് താങ്കൾ കൺകുളിർമ അനുഭവിച്ചു കൊള്ളുക. ഫംനുൻ അലാ മൻ ശിഅത, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ ധാരാളമായി നൽകുക. ഔ അംസിക് മൻ ശിഅത, അതായത് താങ്കൾ ഉദ്ദേശിക്കുന്നവരെ തൊട്ട് താങ്കൾ പിടിച്ചു വെക്കുക. ബിഗൈരി ഹിസാബിൻ, അതായത് ലാ ഹറജ അലൈക, താങ്കളുടെ മേൽ കുറ്റമില്ല. ഫി ദാലിക്, ആ വിഷയത്തിൽ. വലാ ഹിസാബ, വിചാരണയുമില്ല. കാരണം ലിഇൽമിഹി തആല ബികമാലി അദ്ലിഹി വഹുസ്നി അഹ്കാമിഹി, അള്ളാഹുവിന് ആ പ്രവാചകനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നീതിബോധത്തെക്കുറിച്ച് കൃത്യമായിട്ടറിയാം. വലാ തഹ്സബന്ന ഹാദാലി സുലൈമാൻ ഫിദ്ദുനിയാ ദൂനൽ ആഖിറ, എന്നാൽ ആരും വിചാരിച്ചു പോകേണ്ട, ഇത് അള്ളാഹു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ഈ ദുനിയാവിൽ മാത്രം നൽകുന്ന അനുഗ്രഹമാണെന്ന്, പരലോകത്തൊട്ടും നൽകുകയില്ല എന്ന് വിചാരിക്കണ്ട. ബല്ലഹു ഫിൽ ആഖിറത്തി ഖൈറുൻ അളീം, എന്നാൽ അദ്ദേഹത്തിന് പരലോകത്ത് ധാരാളമായ അനുഗ്രഹം അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുള്ള പറയുന്നു, അഅ്ത്വാഹുല്ലാഹു തആല, അള്ളാഹു അദ്ദേഹത്തിന് നൽകി, ഹാസൽ മുൽക, ഈ ആധിപത്യം. വഖാല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, അൻത ബിൽ ഖിയാർ, താങ്കൾ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്നു. ഉംനുൻ അലാ മൻ ശിഇത വഅംസികിൽ മിന്ന അമ്മൻ ശിഇത, താങ്കൾ ഉദ്ദേശിക്കുന്നവർക്ക് താങ്കൾ നൽകുക, താങ്കൾ ഉദ്ദേശിക്കുന്നവരെ തൊട്ട് താങ്കൾ നൽകാതിരിക്കുകയും ചെയ്യുക. ലാ ഹിസാബ അലൈക ഫീ ദാലിക്, ആ വിഷയത്തിൽ താങ്കൾ വിചാരണയ്ക്ക് വിധേയനാക്കപ്പെടുകയില്ല. വഹാദാ മിന തഖ്യീരിൽ മുത്ലഖി ഫി തസറുഫ്, ഇത് ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയതാകുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നത്, വിശദീകരിക്കുന്നത്. ആ വചനം നമുക്കൊന്നുകൂടി ആവർത്തിക്കാം. ഇത് നമ്മുടെ ദാനമാകുന്നു. ഫംനുൻ, അതുകൊണ്ട് ഉപകാരം ചെയ്യുക. ഔ അംസിക്, അല്ലെങ്കിൽ വെച്ചുകൊള്ളുക അഥവാ തടഞ്ഞു വെച്ചുകൊള്ളുക എന്നർത്ഥം. ബിഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ, കണക്കില്ലാതെ. തുടർന്ന് നാൽപ്പതാമത്തെ വചനം, വഇന്ന ലഹു ഇന്ദനാ ലസുൽഫ വഹുസ്ന മആബ്. വഇന്ന ലഹു, നിശ്ചയമായും അദ്ദേഹത്തിനുണ്ട് താനും. ഇന്ദനാ, നമ്മുടെ അടുക്കൽ, ലസുൽഫ, അടുപ്പം, സാമീപ്യസ്ഥാനം. വഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനവും. അതായത് നിശ്ചയമായും അദ്ദേഹത്തിന് നമ്മുടെ പക്കൽ വളരെ അടുപ്പവും നല്ല മടക്കസ്ഥാനവും ഉണ്ട് താനും. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, വലിഹാദ ലമ്മാ ദക്കറ തബാറക വ തആല മാ അഅ്ത്വാ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ പറഞ്ഞതിനു ശേഷം, ഫി ദുനിയ, ഈ ദുനിയാവിൽ അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞതിനു ശേഷം, നബ്ബഹ, അള്ളാഹു ഉണർത്തുന്നു, അല അന്നഹു ദു ഹല്ലിൻ അളീമിൻ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സൗഭാഗ്യം അദ്ദേഹത്തിനുണ്ട്. ഐലൻ, ഈ ദുനിയാവിനതിനു ശേഷം പരലോകത്തും അദ്ദേഹത്തിന് വലിയ അനുഗ്രഹമുണ്ട്. ഫഖാല തആല, അള്ളാഹു പറഞ്ഞു, വഇന്ന ലഹു ഇന്ദന ലസുൽഫ, തീർച്ചയായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ നല്ല അടുപ്പമുണ്ട്. വഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനവും ഉണ്ട്. ഐ ഫിദ്ദാരിൽ ആഖിറ, ഈ മടക്കസ്ഥലമുണ്ട് എന്ന് പറഞ്ഞത്, നല്ല അഭയസ്ഥലമുണ്ട് എന്ന് പറഞ്ഞത് പരലോകത്തെക്കുറിച്ചാകുന്നു. മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള പറയുന്നു, ലമ്മാ ദക്കറല്ലാഹു മാ മന്ന അലാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഫി ദുനിയ, അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് ദുനിയാവിൽ വെച്ച് നൽകിയ അനുഗ്രഹങ്ങളെ പറഞ്ഞതിനു ശേഷം, ദക്കറ മാ മന്ന അലൈഹി ഫിൽ ആഖിറ, പരലോകത്ത് അദ്ദേഹത്തിന് നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. വഹുവ അന്നലഹു ഇൻദല്ലാഹി മർത്തബത്തൻ ആലിയ, തീർച്ചയായും അദ്ദേഹത്തിന് പരലോകത്ത് ഉന്നതമായ പദവിയുണ്ട്. ഫിൽ ആഖിറ പരലോകത്ത് ലസുൽഫ ഖരീബത്തുൻ മിനല്ലാഹി അസ്സ വജൽ. ലസുൽഫ എന്ന് പറഞ്ഞാൽ അടുപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള അടുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വഹുസ്ന മആബ് നല്ല മടക്കസ്ഥലം എന്ന് പറഞ്ഞാൽ ഐ ഹുസ്ന മർജിഇൻ നല്ല മടങ്ങിപ്പോകാനുള്ള സ്ഥലം. ലി അന്ന മർജിഅഹു ഇലൽ ജന്ന അദ്ദേഹത്തിന് മടക്കസ്ഥലം അത് സ്വർഗമാകുന്നു. അല്ലത്തി ഫിഹ ആ സ്വർഗമെന്ന് പറഞ്ഞാൽ മാലാ ഐനുൻ റഅത് ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തത്, വലാ ഉദുനുൻ സമിഅത് ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്തത്, വലാ ഖതറ അലാ ഖൽബി ബഷർ ഒരാളുടെ മനസ്സിൽ ഭാവനയിൽ പോലും സങ്കൽപ്പിക്കാൻ കഴിയാത്തതാണ് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗലോകം. സഹോദരന്മാരെ സഹോദരികളെ, നാം ഏറെ ആഗ്രഹിക്കേണ്ടതും കഠിനമായി പരിശ്രമിക്കേണ്ടതും കഠിനമായി അധ്വാനിക്കേണ്ടതും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു നൽകും എന്ന് പറഞ്ഞ ആ അനുഗ്രഹം നമുക്കും ലഭിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ ഇടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം മറ്റൊന്നും നമുക്ക് നേടാനില്ല. പക്ഷേ ക്ഷണികമായ ദുനിയാവിലെ ചില സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന നമ്മളിൽ പലരും നാളെ വരാനിരിക്കുന്ന പാർത്ഥിക ലോകത്ത് ലഭിക്കാനിരിക്കുന്ന സ്വർഗലോകത്തെക്കുറിച്ചും അവിടുത്തെ അനുഭൂതികളെക്കുറിച്ചും അവിടുത്തെ സുഖസൗകര്യങ്ങളെക്കുറിച്ചും വിസ്മരിച്ചു കളയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ആ സ്വർഗം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നാം കുറവ് വരുത്തുന്നത്. പലപ്പോഴും ദുനിയാവിൻ്റെ കാര്യങ്ങൾക്കു വേണ്ടി നമ്മുടെ വിലപ്പെട്ട സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മൾ വിനിയോഗിക്കുമ്പോൾ പരലോകത്തേക്ക് അവിടെ സ്വർഗം ലഭിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കാൻ വേണ്ടി, അവൻ്റെ സാമീപ്യം ലഭിക്കാൻ വേണ്ടി അത്രയൊന്നും നമ്മൾ പരിശ്രമിക്കുന്നില്ല എന്നത് ഖേദകരമായ കാര്യമാകുന്നു. അല്ലാമ സഅദി റഹ്മോ പറയുന്നു, ഐ ഹുവ മിനൽ മുഖറബീന ഇന്ദല്ലാഹ് അദ്ദേഹം അഥവാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിങ്കൽ മുഖറബീങ്ങളിൽപ്പെട്ട ആളാകുന്നു എന്ന് പറഞ്ഞാൽ സാമീപ്യം ലഭിച്ചവരിൽപ്പെട്ട ആളാകുന്നു. അൽ മുഖ്റമീന ആദരണീയരിൽപ്പെട്ടവനാകുന്നു. ബി അൻവാഇൽ കറാമാത്തിലില്ലാഹ് അള്ളാഹുവിൻ്റെ വ്യത്യസ്തങ്ങളായ ആദരവുകൾക്ക് അദ്ദേഹം അർഹനാകുന്നു. അതിൻ്റെ കാരണമെന്താണ് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹാനായ പ്രവാചകനെക്കുറിച്ച് ഇത്രമാത്രം പുകഴ്ത്തി പറയാൻ കാരണം? وَإِنَّ لَهُ عِندَنَا لَزُلْفَى وَحُسْنَ مَآبٍ وَإِنَّ لَهُ നിശ്ചയമായും അദ്ദേഹത്തിനുണ്ട് താനും. عِندَنَا നമ്മുടെ അടുക്കൽ لَزُلْفَى അടുപ്പം സാമീപ്യസ്ഥാനം وَحُسْنَ مَآبٍ നല്ല മടക്കസ്ഥാനം. ഇത് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം. ഒന്നാമത്തെ കാരണം, ഏത് പ്രതികൂല അവസ്ഥയിലും വിശ്വാസ ദൃഢതയിൽ ഉറച്ചു നിന്നതുകൊണ്ട് പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം അള്ളാഹുവിങ്കൽ ആദരണീയനാവാനുള്ള കാരണം ഇതാണ് സഹോദരന്മാരെ. ഏത് പ്രതികൂലാവസ്ഥയിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നു എന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന്, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിച്ചുകൊണ്ട് നിന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇത് നമുക്കും ഒരു വലിയ പാഠമാകേണ്ടതുണ്ട് അല്ലേ. ചിലപ്പോഴൊക്കെ രോഗം കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധി കൊണ്ട് ഒക്കെ പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയരാകും. അങ്ങനെ വിധേയരാകുമ്പോൾ വിശ്വാസപരമായ ഒരു ചാഞ്ചല്യം നമുക്കുണ്ടാവാതിരിക്കാൻ ആത്മാർത്ഥതയോടുകൂടി കലർപ്പില്ലാത്ത ഈമാൻ നമ്മൾ സ്വീകരിച്ചു കൊള്ളണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ദൃഢമാക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ചില ഹദീസുകളിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ കാണാൻ സാധിക്കും എപ്പോഴാണ് ഈമാൻ വർദ്ധിക്കുക. സൽപ്രവർത്തനങ്ങളിൽ നാം മുഴുകുമ്പോൾ നമ്മുടെ വിശ്വാസം ദൃഢമാവാൻ അത് കാരണമായിത്തീരും. എപ്പോഴാണ് വിശ്വാസം ബലഹീനമാവുക? സൽപ്രവർത്തനങ്ങളിൽ നിന്ന് അകന്ന് ദുഷ്പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകുമ്പോൾ, ചീത്ത പ്രവർത്തനങ്ങളിൽ നമ്മൾ മുഴുകുമ്പോൾ സ്വാഭാവികമായും ഈമാൻ അത് വളരെ കുറഞ്ഞ് കുറഞ്ഞു പോകാൻ കാരണമായിത്തീരും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയാതെ വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഇത്രമാത്രം അല്ലാഹു സ്തുതിച്ചുകൊണ്ട് പറയാൻ, അദ്ദേഹത്തെ പുകഴ്ത്തി പറയാനുള്ള കാരണം അദ്ദേഹം നന്ദിയുള്ള അടിമകളിൽപ്പെട്ട ആളായിരുന്നു. നേരത്തെ വന്ന ആയത്തുകൾ നമ്മളത് മനസ്സിലാക്കി. അല്ലാഹുവിനോട് അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവരിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. നാം ചിന്തിക്കണം, നമുക്ക് അല്ലാഹു നൽകിയ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളെ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു കളയുകയാണ് പതിവ്. നമ്മൾ നമ്മളേക്കാൾ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ നോക്കി നമ്മൾ നെടുവീർപ്പിടും. എനിക്ക് അത്രയൊന്നും സൗകര്യങ്ങൾ കിട്ടിയില്ലല്ലോ, ഞാൻ അത്രയൊന്നും സൗകര്യത്തിലല്ലോ ജീവിക്കുന്നത് എന്ന്. പക്ഷേ നമ്മേക്കാൾ ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, രോഗപീഡയാൽ പ്രയാസപ്പെടുന്ന ആളുകളെ നോക്കുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, അൽഹംദുലില്ലാഹ്, അല്ലാഹു അവൻ എല്ലാ സ്തുതിയും അല്ലാഹുവിനാകുന്നു. അല്ലാഹു എന്നെ ഒരുപാട് അനുഗ്രഹിച്ചല്ലോ, ഞാൻ അല്ലാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് വിധേയനായിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും സാധിക്കും. അപ്പോൾ അല്ലാഹുവിലേക്ക്, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരാണോ നമ്മൾ, അതല്ല നന്ദി കെട്ടവരായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം, ഖേദിച്ചു മടങ്ങിയവരായതിനാൽ, അല്ലാഹുവിലേക്ക് വിനയാന്വിതനായിക്കൊണ്ട് ഖേദിച്ചു മടങ്ങി അദ്ദേഹം. പലപ്പോഴും ആളുകൾക്ക് അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുമ്പോൾ, സുഖകരമായ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ, സമൃദ്ധമായ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ മിക്ക മനുഷ്യരും അല്ലാഹുവിനെ വിസ്മരിക്കാറാണ് പതിവ്. അല്ലേ, വളരെ സുഖകരമായൊരു വീട്ടിൽ താമസിക്കുന്ന ഒരാൾ ഏത് പിന്നെ പ്രയാസകരമായ അവസ്ഥയാണെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ പ്രതികൂലമായ അവസ്ഥയിലാണെങ്കിൽ പോലും ഇബാദത്തുകളിൽ ഒരു വീഴ്ചയും വരുത്താതെ, ഇപ്പോൾ ഫജറിൻ്റെ സമയത്തൊക്കെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയിൽ പോയി കൃത്യമായി നമസ്കരിക്കുന്ന ആളുകൾ ആ സമൂഹത്തിലുണ്ടായേക്കാം. പക്ഷേ പലപ്പോഴും സമ്പന്നതയിൽ ജീവിക്കുന്ന, സുഖലോലുപതയിൽ ജീവിക്കുന്ന, സൗകര്യങ്ങൾ ധാരാളമായി അനുഭവിക്കുന്ന ആളുകൾ ആ രംഗത്ത് കുറവാണോ എന്ന് സംശയിക്കേണ്ട കാര്യമാണ്. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ തരത്തിലും അനുഗ്രഹങ്ങളിൽ, ധാരാളമായ അനുഗ്രഹങ്ങളിൽ ജീവിച്ചപ്പോഴും അല്ലാഹു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം അവ്വാബായിരുന്നു എന്നാണ്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, നമ്മൾ പഠിച്ച വചനമാണ്. അദ്ദേഹം എത്ര നല്ല അടിമയാണ്! കാരണം അദ്ദേഹം ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന ആളായിരുന്നു. അപ്പം നമ്മളെയും നമ്മൾ ആ നിലക്ക് മാറ്റിയെടുക്കണം, അല്ലാഹുവിലേക്ക് കൂടുതൽ ഖേദിച്ചു മടങ്ങാൻ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്, അല്ലാഹു തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും ഖുർആനിൽ ചില സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും. സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രവാചകനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, നമ്മളും നമ്മുടെ റബ്ബുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട്, റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം എത്രമാത്രം ഓർക്കാറുണ്ട്, നാം ആ റബ്ബിനോട് എത്രമാത്രം നന്ദി കാണിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ല തന്ന അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണാതെ അത് മഹത്തരമായ അനുഗ്രഹമായി കണ്ടുകൊണ്ട് അതിനോട് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ക്ലാസ് എടുത്ത് സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഖുർആൻ എന്ന മഹല് ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
8: പഠനം എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
9: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
7: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 473-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

فاصبر إن وعد الله حق واستغفر لذنبك وسبح بحمد ربك بالعشي

فاصبر إن وعد الله حق واستغفر لذنبك وسبح بحمد ربك بالعشي

0: ജസാക്കല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 473-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിള്‍ അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തൗഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അള്ളാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ. ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാവും ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂൻ സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അല അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അല അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്. അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ. ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്ലിയുന്ദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഖയ്യിമല്ലിയുൻദിറ ബഅ്സൻ ശദീദൻ മിൻ ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന الصالحാത്തി അന്ന ലഹും അജ്റൻ ഹസന. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഖയ്യിമല്ലി, മൻ അവിടെ തൻവീൻ ശേഷം ലാം, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാ ഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീന് പകരം ഒരു ഫതഹ് ഇട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ്. ഖയ്യിമല്ലിയുന്ദിറ, ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുന്ദിറ ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ. സീനിൽ തൻവീന് ശേഷം ഷീൻ, തൻവീന് ശേഷം ഷീൻ വന്നാൽ ഇഖ്ഫാവും ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ
ഇദ്ഗാമും ബിഗുന്ന അതിൽ ഇദ്ഗാം കാമിൽ പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ ഷദീദമിൻ. ഇനി മിൻ, നൂന് നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇത് ഗാംബില ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല. മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും, അന്ന നൂന് ശദ്ദ് വന്നു, മണിക്കണം. അന്ന ലഹും അജ്റൻ ഹസന അജ്റൻ ഹസന. റായിൽ തൻവീന് ശേഷം ഹ, ഇലഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇലഹാർ ചെയ്യണം. അപ്പോൾ അന്ന ലഹും അജ്റൻ ഹസന. ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ. ഖയ്യിമൽ ലിയുൻദിറ, അവിടെ ലിയുൻദിറ ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഖയ്യിമൽ ലിയുൻദിറ ബസൻ, ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല. ബസൻ ഷദീദമില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ. മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്, മുഅ്മിനീന. അല്ലദീന യഅമലൂന സ്വാലിഹാത്തി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം. അന്ന ലഹും അജ്, ജീമിനെ ഖൽഖല ചെയ്യണം. അജ്റൻ ഹസന, ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓതാം. അൽഹംദുലില്ലാ.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അല്ലാഹ്, ജസാകും അല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.

0: فبأي آلاء ربكما تكذبان.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തൻസീലിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത കാരി വദി അലി യമാനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ, വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി വദീ അലിയമാനി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹിഫ്ളുൽ ഖുർആൻ. ഇപ്പോൾ ശ്രോതാക്കൾ ഹിഫ്ളുൽ ഖുർആനിന്റെ മറ്റൊരു ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് വലിയ ആയത്താണ്. ഇൻഷാഅല്ലാ അതിൻ്റെ ആദ്യത്തെ ചെറിയൊരു ഭാഗം ഇന്ന് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

യമീനുക്ക് യമീനുക്ക് എന്ന് പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. തൽക്കാലം അതുവരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. വഖഫ് ചെയ്യുന്നതുകൊണ്ട് യമീനുക്ക് എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുന്നു.

0: മലകത് വമാ മലകത് യമീനുക്.
1: ആയത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പാരായണമെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ലുൽ ഖുർആൻ സൂറത്തുൽ അഹ്സാബിലെ 50-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
4: Peace Radio. Tune to reality.

പേസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആനിനെ മുഴുവനായും കേൾക്കാനുള്ള അവസരം. വ്യത്യസ്ത കാരികളുടെ ശബ്ദത്തിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് ഖുർആനിലെ സൂറത്തു ദുഖാൻ, സൂറത്തു അഹ്കാഫ്, സൂറത്തു മുഹമ്മദ്, സൂറത്തു ഫതഹ് എന്നിവയുടെ പാരായണമാണ് പാരായണം നിർവഹിക്കുന്നത് കാരി വാദി അൽ യമാനി.